بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുറാനിൽ നിന്നും സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ലറിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട്

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുറാൻ റേഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് 2026 സെപ്റ്റംബർ 4, ഹിജ്റ വർഷം 1448, റബിയുൽ അവ്വൽ 22.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 9020840840.
2: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിലാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇപ്പോൾ തൻസീലിലൂടെ ശ്രവിച്ചത്.
1: أعوذ بالله من الشيطان الرجيم.

ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ അധ്യായം സൂറത്തുദ്ദാരിയാത്ത്, 24 മുതൽ 46 കൂടി വചനങ്ങളുടെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അലി അൽ ഹുസൈഫി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 75, സൂറ അൽ ഖിയാമ. പാരായണം നിർവഹിച്ചത് യാസർ അൽ ഫൽക്കാവി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ

0: ഈ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീറു സഅദി. സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും അവതരിപ്പിക്കുന്നത് നസറുല്ലാ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് സൂറത്തുൽ ദുഹ 93 അധ്യായം സൂറത്തുൽ ദുഹയുടെ തുടർന്നുള്ള 5 മുതൽ 11 വരെയുള്ള അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യമായി നമുക്കതിൻ്റെ മധുരമായിരിക്കുന്ന പാരായണം, സൂറത്തുൽ ദുഹയുടെ 5 മുതൽ 11 വരെയുള്ള പാരായണം നമുക്കൊന്ന് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇതിന്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അലം യജിദ്ക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ? യതീമൻ, അനാഥനായിട്ട്. ഫആവാ, എന്നിട്ടവൻ അഭയം നൽകി, ആശ്രയം നൽകി അഥവാ രക്ഷ നൽകി, ചേർത്തു തന്നു. വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദോല്ലൻ, വഴിയറിയാത്തവനായിട്ട്. തെറ്റിയ, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി. വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ആഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പ്രാപ്തനാക്കി. ഫഅമ്മ, എന്നിരിക്കെ അപ്പോൾ. അൽയതീമ, അനാഥയെ. ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. വഅമ്മസ്സായില, അപ്പോൾ ചോദിക്കുന്നവനെ. ഫലാ തൻഹർ, നീ മിരട്ടിവിടരുത്, ആട്ടിക്കളയരുത്. വഅമ്മാ ബിനിഅമതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി. റബ്ബിക, നിന്റെ റബ്ബിൻ്റെ. ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക. വിശുദ്ധ ഖുർആനിലെ 93-ാം അധ്യായം സൂറത്തുൽ ദുഹയുടെ 5 മുതൽ അവസാനം വരെയുള്ള 11 ആയത്തുകളാണ്, വചനങ്ങളാണ് ഈ സൂറത്തിലടങ്ങിയിട്ടുള്ളത്. 5 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളുടെ വാക്കർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാഹ് ഇനി കുറച്ചുകൂടി വ്യക്തതയും അതോടൊപ്പം തന്നെ എഴുതിയെടുക്കുവാനും മനസ്സിലാക്കുന്നവർക്കും കൂടുതൽ എളുപ്പത്തിനും വേണ്ടി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവൻ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് അതിൻ്റെ കേൾവിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
1: അലം യജിദക യതീമൻ ഫആവാ,
2: നിന്നെ അവൻ ഒരു അനാഥയായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ?
1: വവജദക ദാല്ലൻ ഫഹദ,
2: നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
1: വവജദക ആഇലൻ ഫഅഗ്ന,
2: നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ട് അവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിവിടുകയും ചെയ്യരുത്. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക.
0: സൂറത്തുൽ ദുഹയുടെ 1 മുതൽ അവസാനം വരെയുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ, അതുപോലെ തന്നെ വാക്കുകളുടെ അർത്ഥങ്ങൾ, അപ്രകാരം തന്നെ അത് ഒന്നിച്ചുള്ള മഅനകൾ, അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാല്ലാ ഈ 5 മുതൽ അവസാനം വരെയുള്ള 11 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് തഫ്സീറു സഅദിയാണ്. മഹാനായ നസറുദ്ദീൻ അസ്സഅദി തൻ്റെ തഫ്സീറിൽ വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങളെ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം പരിഭാഷപ്പെടുത്തിയതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. 5-ാം ആയത്ത് മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളുടെ വിശദീകരണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഭാഗത്തേക്ക് ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു തന്നെ അറിയാവുന്ന ചില പ്രത്യേക കാര്യങ്ങളെ എടുത്തു പറയുകയാണിവിടെ. നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ? അതായത് സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പിതാവും മാതാവും മരണപ്പെട്ടതായി കാണുകയും എന്നിട്ട് അല്ലാഹു അഭയം നൽകുകയും ചെയ്തു. അതായത് പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആദ്യം സംരക്ഷണം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം പിതൃവ്യനായ അബൂ ത്വാലിബിനെ അല്ലാഹു സംരക്ഷണം ഏൽപ്പിക്കുകയും ചെയ്തു. സത്യവിശ്വാസികളുടെ സംരക്ഷണത്തിലൂടെ അല്ലാഹു ശക്തി നൽകുന്നതുവരെ ഈ നില തുടർന്നു. നിന്നെ അവൻ വഴിയറിയാത്തവനായി കാണുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസമോ വേദഗ്രന്ഥമോ എന്തെന്നറിയാത്തവനായി നിന്നെ കണ്ടു. അപ്പോൾ നിനക്കറിവില്ലാത്തത് നിന്നെ പഠിപ്പിച്ചു. ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കുമെത്താൻ അവൻ നിന്നെ സഹായിച്ചു. നിന്നെ ദരിദ്രനായി കണ്ടപ്പോൾ വരുമാനവും സമ്പത്തും ലഭിക്കുന്ന രാജ്യങ്ങൾ നിനക്ക് കീഴടക്കിത്തന്നു. നിനക്കുള്ള കുറവുകളെല്ലാം നികത്തിത്തന്നവൻ നിന്റെ മുഴുവൻ പോരായ്മകളും ഭാവിയിൽ പരിഹരിക്കും. അവൻ നിന്നെ ഐശ്വര്യത്തിലെത്തിച്ചു, നിനക്കഭയം നൽകി നിന്നെ സഹായിച്ചു, നേർമാർഗത്തിലുമാക്കി. ഇവയ്ക്കെല്ലാം നീ നന്ദിയുള്ളവനാകുക. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. അനാഥയോട് നീ മോശമായി പെരുമാറരുത്. അവൻ്റെ കാര്യത്തിൽ നിന്റെ മനസ്സ് കുടുസാകരുത്. അവനെ നീ വിരട്ടരുത്. അവനെ ആദരിക്കുകയും സാധ്യമായതെല്ലാം അവന് നീ നൽകുകയും നിന്റെ മരണശേഷം നിന്റെ മക്കളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അവ്വിധം നീ അനാഥയോട് പെരുമാറുകയും ചെയ്യുക. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിയോടിക്കുകയും ചെയ്യരുത്. ചോദിച്ചു വരുന്നവൻ്റെ ആവശ്യങ്ങളെ തടയുന്ന വിധത്തിൽ അവനെ വിരട്ടുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്ന വാക്കുകൾ നിന്നിൽ നിന്നുണ്ടാകരുത്. മറിച്ച് സാധ്യമായത് നൽകുകയോ നന്മയോടും മാന്യതയോടും കൂടി അവനെ തിരിച്ചയക്കുകയോ ചെയ്യുക. അറിവും ധനവും ചോദിക്കുന്നവരെല്ലാം ഇതിൽ ഉൾപ്പെടും. അതിനാലാണ് അധ്യാപകൻ വിദ്യാർത്ഥിയോട് നല്ല സ്വഭാവവും ആദരണീയമായ സമീപനവും കനിവും കാണിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത്. അതവൻ്റെ നല്ല ഉദ്ദേശത്തെ സഹായിക്കലും നാടിനും നാട്ടുകാർക്കും ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നവരെ ആദരിക്കലും കൂടിയാണ്. നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കും. ഈ അനുഗ്രഹത്തിൽ മതപരവും ഭൗതികവുമായ രണ്ടനുഗ്രഹങ്ങളും ഉൾപ്പെടും. അനുഗ്രഹത്തിൽ അള്ളാഹുവിനെ നീ പുകഴ്ത്തുക. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതു നീ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുക. ഇല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങളെ പൊതുവിൽ പരാമർശിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നന്ദി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അനുഗ്രഹദാതാവായ അള്ളാഹുവോട് ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കുന്നതുമാണ്. ഗുണം ചെയ്യുന്നവനെ സ്നേഹിക്കൽ ഹൃദയത്തിൻ്റെ പ്രകൃതിയാണ്.
0: മലയാളത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നൽകിയ അതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പരിഭാഷ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഖുർആനുമായി കൂടുതലടുക്കുവാനും അതോടൊപ്പം കൂടുതൽ വിജ്ഞാനീയങ്ങളിലേക്കും അറിവുകളിലേക്കും പ്രവേശിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും അവസരങ്ങൾ നൽകുമാറാവട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി സമാപിക്കുന്നു. സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും നൽകിക്കൊണ്ട് അവതരിപ്പിച്ചത് നസറുല്ലാ സുലാഹി.
5: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: റേഡിയോ അൽ മുഅല്ലിം പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
8: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് നാം കേൾക്കുന്നത് സൂറ ഖലം, 19 മുതൽ 33 വരെ വചനങ്ങൾ.
1: വചനം 19. വാക്കർത്ഥം: ഫത്വാഫ, എന്നിട്ട് ചുറ്റി, വലയം ചെയ്തു, സഞ്ചരിച്ചു, ബാധിച്ചു. അലൈഹ, അതിന്മേൽ, അതിന്. ത്വാഇഫ്, ഒരു ബാധ അഥവാ ശിക്ഷാവലയം. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. വഹും, അവർ ആയിരിക്കെ, നാഇമൂൻ, ഉറങ്ങുന്നവർ.

0: എന്നിട്ട് അവർ ഉറങ്ങുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ശിക്ഷ അഥവാ ബാധ അതിൻ്റെ ആ തോട്ടത്തിൻ്റെ മേൽ ബാധിച്ചു. വചനം 20 വാക്കർത്ഥം. ഫഅസ്ബഹത്ത്, അങ്ങനെ അത് പ്രഭാതത്തിലായി, കസ്വരിയും മുറിച്ചെടുക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ഇരുളിയ രാത്രി പോലെ. അങ്ങനെ പ്രഭാതവേളയിൽ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. 19-20 വചനങ്ങളുടെ വിശദീകരണം. രാത്രി അവരെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു വമ്പിച്ച ആപത്ത് ആ തോട്ടത്തിന് ബാധിച്ചു. അത് വമ്പിച്ച ചുഴലിക്കാറ്റായിരുന്നുവെന്നും ഇടിത്തിയോ മറ്റോ ആയിരുന്നുവെന്നും പറയപ്പെടുന്നു, അള്ളാഹുവിനറിയാം. ഏതായിരുന്നാലും തോട്ടം മുഴുക്കെ നശിച്ചുപോയി. കസ്വരീം എന്ന വാക്കിന് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ എന്നും ഇരുട്ടിയ രാത്രി പോലെ എന്നും അർത്ഥം പറയപ്പെട്ടിരിക്കുന്നു. ഫലങ്ങളെല്ലാം നശിച്ചുപോയി എന്ന് ഒന്നാമത്തേതിനും, തോട്ടം കത്തിക്കരിഞ്ഞ് കരിവർണമായി എന്ന് രണ്ടാമത്തേതിനും സാരമായിരിക്കുന്നതാണ്. വചനം 21 വാക്കർത്ഥം. ഫതനാദൗ, എന്നാൽ അഥവാ എന്നിട്ട് അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. മുസ്ബിഹീൻ, പ്രഭാതവേളയിലായിക്കൊണ്ട്.
1: ഫതനാദൗ മുസ്ബിഹീൻ,
0: എന്നാൽ പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. വചനം 22 വാക്കർത്ഥം. അനിഗ്ദു, നിങ്ങൾ കാലത്തു വരുവിൻ എന്ന്. അലാ ഹർസിക്കും, നിങ്ങളുടെ വിള അഥവാ കൃഷിസ്ഥലത്ത്. ഇൻകുന്തും, നിങ്ങളാണെങ്കിൽ. സ്വാരിമീൻ, മുറിച്ചെടുക്കുന്നവർ.
1: അനിഗ്ദു അലാ ഹർസിക്കും ഇൻകുന്തും സ്വാരിമീൻ,
0: നിങ്ങൾ ഫലങ്ങൾ മുറിച്ചെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾ കാലത്തു വരുവീൻ എന്ന്. വചനം 23 വാക്കർത്ഥം. ഫൻതലഖു, അങ്ങനെ അവർ പോയി. വഹും, അവർ. യതഖാഫതൂൻ, ഒളിച്ച് അഥവാ പതുക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവർ പതുക്കെ പറഞ്ഞുകൊണ്ടുപോയി. വചനം 24 വാക്കർത്ഥം. അല്ല യദ്ഖുലന്നഹ, നിശ്ചയമായും അതിൽ കടക്കരുതെന്ന്. അൽയൗമ, ഇന്ന്. അലൈക്കും, നിങ്ങളിൽ അഥവാ നിങ്ങളുടെ അടുക്കൽ. മിസ്കീൻ, ഒരു സാധുവും അഥവാ ഒരു പാവപ്പെട്ടവനും.
1: ألا يدخلنها اليوم عليكم مسكين.
0: നിശ്ചയമായും അതിൽ അഥവാ ആ തോട്ടത്തിൽ ഒരു സാധുവും ഇന്ന് നിങ്ങളുടെ അടുക്കൽ പ്രവേശിക്കരുത് എന്ന്. വചനം 25 വാക്കർത്ഥം. വഗദൗ, അവർ കാലത്ത് പോകുകയും ചെയ്തു. അല ഹർദിൻ, മുടക്കം ചെയ്യാൻ. ഉത്സാഹത്തോടെ, കോപത്തോടെ, ഊക്കോടെ. ഖാദിരീൻ, കഴിവുള്ളവരായിക്കൊണ്ട്. സാധുക്കളെ മുടക്കം ചെയ്യാൻ കഴിയുന്നവരായിക്കൊണ്ട് അവർ കാലത്ത് വരികയും ചെയ്തു. വചനം 26 വാക്കർത്ഥം. ഫലമ്മാ റഔഹ, എന്നിട്ട് അവരത് കണ്ടപ്പോൾ. ഖാലു, അവർ പറഞ്ഞു. ഇന്ന ലദാലൂൻ, നിശ്ചയമായും നാം വഴിപിഴച്ചവരാണ്, തെറ്റിപ്പോയവരാണ്.

0: അങ്ങനെ അത് ആ തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിശ്ചയമായും നാം പിഴച്ചവരാകുന്നു. വചനം 27. വാക്കർത്ഥം: ബൽ നഹ്നു, പക്ഷേ നാം, മഹ്റൂമൂൻ, വിലക്കപ്പെട്ടവരാണ്, തടയപ്പെട്ടവരാണ്, നിർഭാഗ്യരാണ്.
1: ബൽ നഹ്നു മഹ്റൂമൂൻ,
0: അത്രയുമല്ല, പക്ഷേ നാം വിലക്കപ്പെട്ടവരാണ് അഥവാ സർവം നഷ്ടപ്പെട്ടവരാണ്. 21 മുതൽ 27 വരെ വചനങ്ങളുടെ വിശദീകരണം. പ്രഭാതമായപ്പോഴേക്കും പരസ്പരം വിളിച്ചും ക്ഷണിച്ചും കൊണ്ട് അവർ പതുക്കെ പുറപ്പെട്ടു. ഇക്കുറി സാധുക്കൾക്ക് തോട്ടത്തിൽ വന്ന് ധർമ്മം വാങ്ങുവാനുള്ള അവസരം ഇല്ലാതാക്കാൻ കഴിയുമെന്ന വിചാരത്തോടെ അവർ ഉത്സാഹപൂർവം തോട്ടത്തിൽ വന്നെത്തി. നോക്കുമ്പോൾ തോട്ടം ആകെ നശിച്ചുപോയിരിക്കുന്നു. നമുക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നൊക്കെ ആദ്യം അവർക്ക് തോന്നി. ഏറെ താമസിയാതെ കാര്യം മനസ്സിലായി. അയ്യോ, നമുക്ക് സർവവും നഷ്ടപ്പെട്ടുവല്ലോ, നാം ഭാഗ്യം കെട്ടവരായല്ലോ, നമ്മുടെ ദുർവിചാരം നമ്മെ അപകടത്തിലാക്കിയല്ലോ എന്നിങ്ങനെ വിലപിക്കുവാൻ തുടങ്ങി. 25 വചനത്തിന് സാധുക്കളെ മുടക്കം ചെയ്യാൻ കഴിവുള്ളവരായിക്കൊണ്ട് അഥവാ കഴിയുമെന്ന ഭാവത്തിൽ അവർ പോയി എന്നും, ഉദ്ദേശം നിവർത്തിപ്പാൻ വേണ്ടുന്ന കഴിവോടുകൂടി വളരെ ഉത്സാഹപൂർവം പോയി എന്നും മറ്റും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം സാരത്തിൽ പരസ്പരം യോജിക്കുന്നതു തന്നെ. തോട്ടത്തിൻ്റെ സ്ഥിതി കണ്ടപ്പോൾ അവർ ഇന്നാ ലദാലൂൻ, നാം വഴിപിഴച്ചവരാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നമുക്ക് വഴിപിഴച്ച് സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നും, സാധുക്കളെ തടയുവാൻ നാം എടുത്ത നടപടി തെറ്റായിപ്പോയി അഥവാ അതിൻ്റെ അനന്തരഫലമാണിത് എന്നും ആകാവുന്നതാണ്. വല്ലാഹു അഅലം. വചനം 28. വാക്കർത്ഥം: ഖാല, പറഞ്ഞു, ഔസതുഹും, അവരിൽ മധ്യമൻ, ഉത്തമൻ അഥവാ മിതമായവൻ. അലം അഖുൽ, ഞാൻ പറഞ്ഞില്ലേ, ലക്കും, നിങ്ങളോട്, ലൗലാ തുസബ്ബിഹൂൻ, നിങ്ങൾ തസ്ബീഹ് ചെയ്യാത്തതെന്ത്?
1: ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ,
0: അവരിൽ കൂടുതൽ മധ്യമനായ അഥവാ ഉത്തമനായ ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്യാത്തതെന്താണ് എന്ന്. വചനം 29. വാക്കർത്ഥം: ഖാലു, അവർ പറഞ്ഞു, സുബ്ഹാന, സ്തുതികീർത്തനം വാഴ്ത്തുന്നു, പരിശുദ്ധമാക്കുന്നു, റബ്ബിന, നമ്മുടെ റബ്ബിന്, ഇന്ന കുന്ന, നിശ്ചയമായും നാം ആയിരിക്കുന്നു, വാലിമീൻ, അക്രമികൾ.
1: ഖാലു സുബ്ഹാന റബ്ബിന ഇന്ന കുന്ന വാലിമീൻ,
0: അവർ പറഞ്ഞു, നമ്മുടെ രക്ഷിതാവിന് സ്തോത്ര കീർത്തനം അഥവാ അവൻ്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ വാഴ്ത്തുന്നു, നിശ്ചയമായും നാം അക്രമികളായി തീർന്നിരിക്കുന്നു. 28, 29 വചനങ്ങളുടെ വിശദീകരണം. അവരുടെ കൂട്ടത്തിൽ കൂടുതൽ മിതത്വവും മര്യാദയും ഉള്ള ഒരാൾ താൻ നേരത്തെ ഉപദേശിച്ചിരുന്ന ഉപദേശം അവർ ചെവിക്കൊള്ളാതിരുന്നതുകൊണ്ട് നേരിട്ട ഭവിഷ്യത്താണ് ഇതെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ കൂറും നന്ദിയും കാണിക്കേണ്ടതാണ്, അവൻ്റെ മഹത്വം പ്രകീർത്തനം ചെയ്യേണ്ടതാണ്, അതിനു പകരം നിങ്ങൾ കൈക്കൊള്ളുവാൻ പോകുന്ന ഈ നിലപാട് നന്നല്ല എന്നൊക്കെ അദ്ദേഹം ഗുണദോഷിച്ചിരുന്നു. തങ്ങൾ ചെയ്തത് അക്രമം തന്നെയാണെന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യം വന്നു. വചനം 30. വാക്കർത്ഥം: ഫഅഖ്ബല, അങ്ങനെ മുന്നിട്ടു, നേരിട്ടു അഥവാ തിരിഞ്ഞു, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ചിലരുടെ നേരെ, യഥലാവമൂൻ, അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്.
1: فَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَلَاوَمُونَ,
0: അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു. വചനം 31. വാക്കർത്ഥം: ഖാലു, അവർ പറഞ്ഞു, യാ വൈലന, നമ്മുടെ നാശമേ, കഷ്ടമേ. ഇന്ന കുന്ന, നിശ്ചയമായും നാം ആയിരിക്കുന്നു. ത്വാഗീൻ, അതിരു കവിഞ്ഞവർ അഥവാ ധിക്കാരികൾ.
1: قالوا يا ويلنا إنا كنا طاغين.
0: അവർ പറഞ്ഞു, നമ്മുടെ കഷ്ടമേ, നിശ്ചയമായും നാം അതിരു കവിഞ്ഞവരായിരിക്കുന്നു. വചനം 32. വാക്കർത്ഥം: അസ, ആയേക്കാം, റബ്ബുന, നമ്മുടെ റബ്ബ്, അൻ യുബ്ദിലന, നമുക്ക് പകരം തരിക, ഖൈറം മിൻഹ, അതിനേക്കാൾ നല്ലത്, ഉത്തമമായത്, ഇന്ന, നിശ്ചയമായും നാം, ഇല റബ്ബിന, നമ്മുടെ റബ്ബിങ്കലേക്ക്, റാഗിബൂൻ, ആഗ്രഹം സമർപ്പിക്കുന്നവരാണ് അഥവാ അപേക്ഷിക്കുന്നവരാണ്.

നമ്മുടെ റബ്ബ് നമുക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം നൽകിയേക്കാവുന്നതാണ്. നിശ്ചയമായും നാം നമ്മുടെ റബ്ബിങ്കലേക്ക് ആഗ്രഹം അഥവാ അപേക്ഷ സമർപ്പിക്കുന്നവരാകുന്നു. വചനം 33 വാക്കർത്ഥം: കദാലിക, അപ്രകാരമാണ്, അൽ അദാബു, ശിക്ഷ, വല അദാബുൽ ആഖിറത്തി, പരലോക ശിക്ഷയാകട്ടെ, അക്ബർ, ഏറ്റവും വലുത് അഥവാ വമ്പിച്ചത് തന്നെ. ലൗകാനു, അവരായിരുന്നുവെങ്കിൽ, യഅലമൂൻ, അവർ അറിയും.

0: അപ്രകാരമാണ് ശിക്ഷ. പരലോകശിക്ഷയാകട്ടെ കൂടുതൽ വമ്പിച്ചതു തന്നെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. 30 മുതൽ 33 വരെ വചനങ്ങളുടെ വിശദീകരണം. ഇഹത്തിൽ വച്ച് അവർക്ക് അനുഭവപ്പെട്ട ദൈവിക ശിക്ഷയാണിത്. ധിക്കാരികൾക്ക് ഇഹത്തിൽ വച്ച് ലഭിച്ചേക്കുന്ന ശിക്ഷ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ വമ്പിച്ചതായിരിക്കും പരലോകത്ത് വച്ച് ലഭിക്കുന്ന ശിക്ഷ. ജനങ്ങൾ
1: വാസ്തവം
0: മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. എന്നാൽ അവർ ഒരിക്കലും ദുശ്ചേദികൾക്ക് വശംവദരാകുമായിരുന്നില്ല എന്ന് സാരം. തോട്ടക്കാരുടെ സംഭവം വിവരിച്ച ശേഷം അവിശ്വാസികളുടെ ഒരു പിഴച്ച ധാരണയ്ക്ക് അള്ളാഹു അടുത്ത വചനങ്ങളിൽ മറുപടി പറയുന്നു. ഞങ്ങളാണല്ലോ തോട്ടങ്ങൾ മുതലായ ധനസമ്പത്തുകൾ ധാരാളമുള്ളവർ. മുസ്ലിങ്ങൾ ഞങ്ങളെക്കാൾ ഉത്തമന്മാരാണെങ്കിൽ അവർക്കല്ലേ കൂടുതൽ സുഖവും സമ്പത്തും ഉണ്ടായിരിക്കേണ്ടത്? മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെച്ചും ഇതുപോലെ ഇവരെക്കാൾ സുഖസൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുകയില്ല എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. ഇക്കാലത്ത് ചില ആളുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഐഹിക സുഖസൗകര്യങ്ങൾ തങ്ങളുടെ നന്മയുടെ ലക്ഷണമായി കരുതാറും സമർത്ഥിക്കാറും ഉണ്ട്. ഇവരും താഴെ

0: നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മഥപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

قبل فالله خير حافظا وهو أرحم الراحمين.

التراب ويقول الذين كفروا لولا أنزل عليه آية من ربه

ومن هو مستخف بالليل وسارب بالنهار له معقبات من بين يديه

ويسبح الرعد بحمده والملائكة من خيفته.

والذين يصلون ما أمر الله به أن يوصل ويخفى

ويقول الذين كفروا لولا أنزل عليه آية من ربه

توفينك فإنما عليك البلاغ وعلينا الحساب أولم يروا

وفي ذلكم بلاء من ربكم عظيم. وإذ تأذن

قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر

ويضرب الله الأمثال للناس لعلهم يتذكرون ومثل كلمة

وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا فيقول

മാ കസബത് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ് ഹാദാ ബലാഗുൽ

0: പീസ് ഖുർആൻ റേഡിയിൽ ഇനി കേൾക്കുന്നു അത്തഹ്സീൻ, സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 91, 92 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

പറയാനും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം വരാവുന്ന അബദ്ധങ്ങളും. വഇദാ ഖീല ലഹും, വഇദാ ദാലിൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വൈസ എന്ന രൂപത്തിൽ ഓതരുത്. വഇദാ ഖീല ലഹും, ഖീല ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം, അത് കഴിഞ്ഞ് ചെറുനാക്ക്, ഖൈ ഖാ ഖീ ഖു അഖ്. വഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാ, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ അത് നീട്ടാവുന്ന മദ്ദാണ്. ബിമാ അൻസല, ഇനി അൻസല സാക്കിന നൂന് ശേഷം സ, ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻസലല്ലാ, ഖാലു നുഅ്മിനു, നുഅ്മിനു എന്നല്ല, നുഅ്മിനു നുഅ്മിനു ബിമാ ഉൻസില. ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ് മുൻഫസിൽ. ഉൻസില ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അലൈന, അയിൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അലൈന അലൈന, വയക്ഫുറൂന കാഫിന് സുക്കൂൻ, അത് ശബ്ദത്തിൽ കൊണ്ടുവരണം. ക കി കു അക് വയക്, വയക്ഫുറൂന ബിമാ വറാഅഹ്, മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം, മുത്തസിൽ വാജിബാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. വറാഅഹ് വഖഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കും, ഹാന് സുക്കൂൻ ഉള്ള ആ ഒരു രൂപം, ആ ഒരു ശബ്ദം കേൾക്കണം. വറാഅഹ് വറാഅഹ്. വഹുവൽ ഹഖു, വഹുവൽ ഹഖു ഖാഫ്, അതേപോലെ ഹാഉം ഖാഫ് എല്ലാം മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫും ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. ഹഖ് വഹുവൽ ഹഖു മുസദ്ദിഖൻ, മുസ എന്ന് സ്വാദ്, സീനിനെ കൊണ്ട് സ്വാദ് പറയരുത്, സ്വാദാണ്. മുസദ്ദിഖൻ മുസദ്ദിഖൻ ലിമ, മുസദ്ദിഖൻ തൻവീന് ശേഷം ലാം, ഇത് ഗാം ബിലാ ഗുന, തൻവീനിനെ ലാമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കണം. മുസദ്ദിഖൻ ലിമ മഅഹും ഖുൽ ഫലിമ തഖ്തുലൂന, ഖുൽ ഖുൽ ഫലിമ തഖ്തുലൂന, ഖാഫിനെ ഖൽഖല ചെയ്യണം, അഥവാ ശരിക്കും കേൾക്കണം. തഖ്തുലൂന അൻബിയാ, സാക്കിന നൂന് ശേഷം ബാ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻബി അൻബി, ശേഷം ഇവിടെ മദ് മുത്തസിലാണ്, അൻബിയാ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ. അൻബിയാ അല്ലാഹി മിൻ ഖബ്ലു, സാക്കിന നൂന് ശേഷം ഖാഫ്, ഇഖ്ഫാം ബിഗുന്ന, അതോടൊപ്പം ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ൽ മിൻ ഖബ്ലു, ഖബ്ലു ബാഇനെ ഖൽഖല ചെയ്യണം. ഇൻ കുൻതും, ഈ രണ്ട്

മണിക്കലും ഇഖ്ഫാന്റെ ഗുണയാണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂനിന് ശേഷം ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ, അതുകൊണ്ടാണ് അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇൻ കുന്തും മുഅ്മിനീൻ, ഇവിടെ മുഅ്മിനീൻ സാക്കിന മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാമു തമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കുന്തും മുഅ്മിനീൻ. അടുത്ത ആയത്തിൽ വലഖദ് വലഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, കലക്കല ചെയ്യണം. ജാഅകും മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലഞ്ച് ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ജാഅകും മൂസ, മീമുസാക്കിനക്ക് ശേഷം മീമ് ഇദ്ഗാമു തമാസിലൈൻ, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മൂസ ബിൽ ബയ്യിനാതി സുമ്മ ഇത്തഖദ്തും, സുമ്മ സുമ്മ അല്ല, സീനല്ല, നമ്മുടെ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് സുമ്മ. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ സുമ്മത്തഖദ്തുമുൽ, സുമ്മത്തഖദ്തുമുൽ ഇജ്ല, ഇജ്ല മിൻ ബഅദിഹി, സാക്കിന നൂനിന് ശേഷം ബാ, മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദിഹി വഅൻതും വഅൻതും, ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന, സാക്കിന നൂനിന് ശേഷം ത എന്ന അക്ഷരം, അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ, ളാലിമൂൻ, വഅൻതും ളാലിമൂൻ അല്ല, ളാലിമൂൻ എന്നാണ് അധികം ആളുകളും പറയുക, അങ്ങനെയല്ല. ളാലിമൂൻ, ളാദ് ഇസ്തിഅലാ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇൻഷാ അള്ളാ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തഹ്സീൻ ഖുർആൻ പഠന പദ്ധതി സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. തഹ്സീനിൽ ഹാഫിൽ അബ്ദുൽ ശുക്കൂർ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 517 പേജിന്റെ പാരായണമാണ് ഇപ്പോൾ മനഃപ്പാഠം പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ശേഖ് സഅദ് അൽ ഹാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേട്ടത് മനഃപാഠം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നാം കേട്ടത് 517 പേജിൻ്റെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ശൈഖ് സഅദ് അൽ ഗാമിദി.
1: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യകാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ ഏതാനും മിനിറ്റുകൾ ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ
2: പീസ് റേഡിയോ.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹർമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് സുബഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാർ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് ഹർമൈൻ ലൈവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഫജ്ർ നമസ്കാരത്തിന് മക്ക ഹറമിൽ നിന്നും നേതൃത്വം നൽകിയ ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തോബയുടെ 16 മുതൽ 33 വരെയുള്ള വചനങ്ങൾ.

മദീന ഹറമിൽ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെയ്ഖ് സലാഹ് അൽ ബുദൈറിന്റെ സൂറത്തു അൽ മുഅ്മിനൂൻ, സൂറ അൽ മാഊൻ, സൂറ അൽ കൗസർ എന്നീ അധ്യായങ്ങളുടെ പാരായണം കേൾക്കാം.

0: إِنَّا أَعْطَيْنَاكَ الْكَوْثَرَ فَصَلِّ لِرَبِّكَ وَانْحَرْ إِنَّ شَانِئَكَ هُوَ الْأَبْتَرُ.
1: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ഹർമൈൻ ലൈവ് സമാപിക്കുകയാണ്. മക്ക മദീന ഹർമകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരങ്ങളാണ് ഹർമൈൻ ലൈവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി മക്ക ഹറമിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെയും, മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് സലാഹുൽ ബുദൈറിന്റെയും പാരായണങ്ങളാണ് നമ്മൾ കേട്ടത്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. 40-ാം അധ്യായം സൂറ ഗാഫിറിലെ 38 മുതൽ 52 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: أعوذ بالله من الشيطان الرجيم.

أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه؟

وقال قرينه هذا ما لدي عتيد ألقيا في جهنم

فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم فأقبل

والبيت المعمور والسقف المرفوع

أفسحر هذا أم أنتم لا تبصرون؟

0: ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഹൃദയവസന്തം വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാഫാത്ത് 66-67 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فإن

ആറാമത്തെ വചനം ഫഇന്നഹും, തീർച്ചയായും അവർ അഥവാ നരകാവകാശികൾ, ലആകിലൂന, ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു, മിൻഹാ, ആ സഖൂമിൽ നിന്ന്, ഫമാലിഊന, എന്നിട്ടവർ നിറക്കുന്നവരാകുന്നു, മിൻഹാ, അതിൽ നിന്ന്, അൽബുതൂൻ, വയറുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അവർ ഭക്ഷിക്കുന്നവരാണ് എന്നല്ല അള്ളാഹുവിൻ്റെ പ്രയോഗം, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. ഏറ്റവും മോശമായ വളരെ വൃത്തികെട്ട ആ ഭക്ഷണം അവർ കഴിക്കാൻ തയ്യാറാകും. മാത്രമല്ല ഒരൽപ്പം കഴിച്ച് അവർ അവസാനിപ്പിക്കുകയല്ല, അള്ളാഹുവിൻ്റെ പരാമർശം വയറ് നിറയെ അവർ ഭക്ഷിക്കും എന്നതാണ്. നഊദു ബില്ലാ. സഹോദരങ്ങളെ, ഏതെങ്കിലും തരത്തിൽ ഭക്ഷണത്തിന് ഒരു അരുചി അനുഭവപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീത്ത മണം അനുഭവപ്പെട്ടാൽ, അതൊരിക്കലും കഴിക്കാൻ തയ്യാറാവാത്തവരാണ് നമ്മൾ. മാത്രമല്ല അഥവാ കഴിച്ചാൽ തന്നെയും നമ്മൾ അതിൻ്റെ പ്രയാസം കാരണം അത് ഛർദ്ദിക്കാൻ പോലും കാരണമായിത്തീരും. എന്നാൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫഹാദാ ഹുവ ത്വഅമു അഹ്ലിന്നാർ, ഇത് നരകാവകാശികളുടെ ഭക്ഷണമാകുന്നു. വമിനൽ മഅറൂഫി അന്നൽ ഇൻസാന ഇദസ്തഖ്ബഹ ഷൈഅൻ ലം യഅകുലുഹു, ഏതെങ്കിലും മോശമായൊരവസ്ഥ ഭക്ഷണത്തിനുണ്ടായാൽ മനുഷ്യനത് ഭക്ഷിക്കാറില്ല. വഇദാ അക്കല ഷൈഅൻ ഫലം യസ്തസ്ഖിഹുഹു, അഥവാ കഴിക്കാണെങ്കിൽ തന്നെ അവന് അത് താഴോട്ടിറക്കാൻ കഴിയാറില്ല. ഇതാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ അവസ്ഥ. ഇല്ല അന്ന അഹ്ലന്നാർ യഅകുലൂന മാ യസ്തഖ്ബിഹൂന വലാ യസ്തസീഖൂൻ, എന്നാൽ നരകക്കാരുടെ അവസ്ഥ അവർ ഈ മോശപ്പെട്ട, ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഈ ഭക്ഷണം അവർ കഴിക്കാൻ തയ്യാറാകുന്നു. വമഅദാലിക് യംലഊന മിൻഹുൽ ബുതൂൻ, അതവർ കഴിക്കും എന്നല്ല, അവർ അതുകൊണ്ട് വയറ് നിറക്കുന്നു. അള്ളാഹുവിൻ്റെ വചനത്തിൽ ഫമാലിഊന മിൻഹൽ ബുതൂൻ, അവർ അതിൽ നിന്ന് വയറ് നിറക്കുന്നവരാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ذكر تعالى انهم ياكلون من هذه الشجره التي لا اشبع منها ولا اقبح من منظرها مع ما هي عليه من سوء الطعم والريح والطبع. ഏറ്റവും മോശമായ ഗന്ധമുള്ള, ഏറ്റവും രുചിയിൽ മോശപ്പെട്ട, അതേപോലെ തന്നെ അതിൻ്റെ പ്രകൃതിയിലും മോശമായ ആ ഭക്ഷണം അവർ കഴിക്കുന്നു. فَإِنَّهُمْ لَيَضْطَرُّونَ إِلَى إِلَّا إِلَى الْأَكْلِ مِنْهَا, അവർ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. لِأَنَّهُمْ لَا يَجِدُونَ إِلَّا إِيَّاهَا, അതല്ലാത്തൊരു ഭക്ഷണം അവരുടെ മുമ്പിലില്ല. وَمَا فِي مَعْنَاهَا كَمَا قَالَ تَعَالَى, സൂറത്തുൽ ഗാശിയയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ആ ഭക്ഷണം ആർത്തിയോടുകൂടി അവർ കഴിക്കും. ലൈസ ലഹും ത്വഅമുൻ ഇല്ലാ മിൻ ദരീഇ, അവർക്ക് ദരീഇൽ നിന്നല്ലാതെ ഭക്ഷണമില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഇ, ആ ഭക്ഷണമാകട്ടെ വിശപ്പ് മാറ്റുകയോ പോഷണം നൽകുകയോ ചെയ്യുന്നില്ല. മുഫസ്സിരീങ്ങൾ ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, മരുഭൂമിയിൽ ഒട്ടകങ്ങൾക്ക് പോലും കഴിക്കാൻ കഴിയാത്ത വളരെ ശക്തമായ മുള്ളുള്ള ഒരുതരം ചെടിയാണ് ദൊരീ എന്നത്. ആ ഭക്ഷണമാണ് നരകാവകാശികൾ ആർത്തിയോടുകൂടി കഴിക്കുന്നത്. അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു, ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനം ഓതിയിട്ടാണ് ഇത് പറഞ്ഞത്. ഫലോ അന്ന ഖത്റത്തൻ മിനർ സഖൂം ഖത്റത്, സഖൂമിൽ നിന്ന് ഒരു തുള്ളിയെങ്ങാനും, ഫീ ബിഹാരി ദുനിയ, ഭൂമിയിലെ സമുദ്ര

0: ത്തിൽ വീണിരുന്നെങ്കിൽ ലഅഫ്സദത് അലാ അഹ്ലിൽ അർദി മഅയിഷഹും ഫകൈഫ ബിമൻ യകൂനു തആമ, അത് ഭൂമുഖത്തുള്ള മനുഷ്യരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുമായിരുന്നു. അപ്പോൾ അത് ഭക്ഷണമായ ഒരു ജനതയുടെ അവസ്ഥ എന്തായിരിക്കും? അത് ഭക്ഷണമായി നൽകപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു തുള്ളി എങ്ങാനും ഈ ഭൂമിയിൽ വീണിരുന്നെങ്കിൽ അത് ഭൂമുഖത്തുള്ള മനുഷ്യരുടെ ജീവിതത്തെ ഫസാദാക്കുമായിരുന്നു എന്നാണ് പ്രവാചകൻ തിരുമേനി പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നത്. അല്ലാഹു ആ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുള്ള വിശദീകരിക്കുന്നു, അൻത ലാ തംലഉ മിൻഹുൽ ബത്വൻ വഇന്നമാ തഅകുലു ബിഖദരി ദറൂറ ഫഖത്, ലൗ ഹാലത് അൻ തംലഅ ബത്വനക അബത് അലൈക നഫ്സക, നീയെങ്ങാനും ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ നിനക്ക് കഴിക്കാൻ കഴിയില്ല, അഥവാ നീ അതിന് നിർബന്ധിതനായാൽ തന്നെ നീ വയറ് നിറച്ചും ഒരിക്കലും കഴിക്കുകയില്ല. അങ്ങനെ കഴിക്കാൻ ശ്രമിച്ചാൽ നിന്റെ ശരീരം അതിന് വഴങ്ങുകയില്ല. വലൗ അന്നക മലഅതഹു ലഔശക അൻ തതഖയ്യഅ, അഥവാ കഴിച്ചാൽ തന്നെ അത് നീ ഛർദ്ദിക്കാതിരിക്കുകയില്ല. ലാക്കിൻ ഫിന്നാർ യുഅദ്ദബൂന ബിദാലിക, ഇത് ഭൂമിയിലുള്ള ഏതെങ്കിലും തരത്തിൽ അരോചകരമായ വളരെ മോശമായൊരു ഭക്ഷണത്തിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. എന്നാൽ നരകത്തിൽ അവസ്ഥ, അവർ നരകക്കാർ, അവർക്ക് ഈ ഭക്ഷണം കൊണ്ടവർ ശിക്ഷിക്കപ്പെടുന്നു. ഫലാ യഅകുലൂന ബിഖദരിൽ ഹാജ, അവർ ആവശ്യത്തിന് കഴിക്കുമെന്നല്ല അല്ലാഹു പറഞ്ഞത്, ബൽ യംലഊന ബുതൂനഹും യഅകുലു വയഖൂൽ ഹാത് ഹാത്, ആ ഭക്ഷണം കിട്ടുമ്പോൾ അവർ വയറ് നിറച്ച് കഴിക്കുകയും അതാവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങോട്ട് തരൂ, ഇങ്ങോട്ട് തരൂ എന്നവർ ആവശ്യപ്പെടുന്നു. സഹോദരങ്ങളെ, സഹോദരികളെ, നരകത്തെക്കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ നമ്മുടെ മനസ്സുകളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാൻ അവനെ സൂക്ഷിച്ചുകൊണ്ട്, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നരകത്തിലിട്ട് കഠിന കടോരമായ ശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. 67-ാമത്തെ വചനം, സുമ്മ ഇന്നലഹും അലൈഹാ ലശൗബം മിൻ ഹമീം, സുമ്മ പിന്നെ, ഇന്നലഹും തീർച്ചയായും അവർക്കുണ്ട്, അലൈഹാ അതിനു മുകളിൽ, ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന് മുകളിൽ, ലശൗബൻ മിൻ ഹമീം, തിളച്ചുമറിയുന്ന വെള്ളത്തിൽ നിന്നുള്ള ചേരുവയും. ശൗബ് എന്ന് പറഞ്ഞാൽ ഖലത്ത്, അതേപോലെ തന്നെ കൂടിക്കലരുന്നത് ചേരുവ എന്നൊക്കെയാണ് മുഫസ്സിരീങ്ങൾ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം അർത്ഥം. മിൻ ഹമീം എന്ന് പറഞ്ഞാൽ മിൻ മാ ഇൻ ഹാരിൻ, ചൂടുള്ള വെള്ളം. ചൂടുള്ള വെള്ളം എന്നല്ല, ഷദീദുൽ ഹറാറ, ചൂടിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയ തിളച്ചുമറിയുന്ന വെള്ളം, ആ വെള്ളമാണ് ഈ ആളുകൾക്ക് പിന്നീട് കുടിക്കാൻ കൊടുക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു പരാമർശം, സുമ്മ എന്ന ആ പദം അറിയിക്കുന്നത് അതുഫിനു വേണ്ടിയാണ്, അഥവാ നേരത്തെ പറഞ്ഞ ഒരു വചനവുമായി അതിലേക്ക് ചേർത്ത് പറയുന്നതാണ് അതുഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഈ അതുഫ് ചെയ്യൽ യദുല്ലു, അത് അറിയിക്കുന്നു, അലത്തർത്തീബി വത്തറാഹി, ഒരു കാര്യത്തിന് ശേഷം മറ്റൊരു കാര്യം നടക്കുന്നതിന് അറിയിക്കുന്നു. വത്തറാഹി, അതേപോലെ തന്നെ ശേഷം സംഭവിക്കും, പിറകെ സംഭവിക്കും, അല്പം വൈകി സംഭവിക്കും എന്ന് അറിയിക്കാനാണ് സുമ്മ എന്ന് പ്രയോഗിക്കാറുള്ളത്. മിമ്മ യദുല്ലു അല അന്നഹും ഇദാ അക്കലു അതശൗ, അവർ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് ദാഹം അനുഭവപ്പെടും. വഇദാ അതശൗ, അവർക്ക് ദാഹം അനുഭവപ്പെട്ടാൽ ലാ യതീഹിമുൽ മാഉ ഫിൽ ഹാൽ, ആ സമയത്ത് അവർക്ക് വെള്ളം ലഭിക്കുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. ബൽ യഅതീഹിം ബഅദ മുഹ്ല, ഒരൽപ്പം കഴിഞ്ഞതിനു ശേഷമാണ് വെള്ളം അവർക്ക് ലഭിക്കുക. ബയ്യനഹല്ലാഹു അസ്സ വജല്ല ബിഖൗലി, മുഫസ്സിരീങ്ങൾ പറയുന്നു അല്ലാഹു മറ്റൊരു വചനത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ വചനം,
1: വഈയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി
0: അവർ വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെട്ടാൽ, സഹായം ചോദിച്ചാൽ, യുഗാസു അവർക്ക് സഹായം നൽകപ്പെടും, വെള്ളം നൽകപ്പെടും. ബിമാഇൻ കൽമുഹ്ൽ, ഉരുകിയ ലോഹം പോലെയുള്ള ഒരു തരം വെള്ളം. യഷ്വിൽ വുജൂഹ്, ആ വെള്ളം മുഖങ്ങളെ കരിച്ചുകളയും. അആദനല്ലാഹു മിൻഹ, അത്തരം ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഫഹും ലൈസു ഇദാ അകലൂഹ വഅതശൗ ബിഹ അഅതൗ അൽമാ, ഈ ആളുകൾ ഭക്ഷണം കഴിച്ചതിനു ശേഷം അവർക്ക് ദാഹം അനുഭവപ്പെട്ടാൽ ബിസ്സുറഅ, വേഗത്തിൽ വെള്ളം നൽകപ്പെടുന്നില്ല, മറിച്ച് അവർ വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെടും. യസ്തഗീസൂന വയദഉന, ആ വെള്ളത്തിനു വേണ്ടി അവർ ആഗ്രഹിക്കും, അവർ ആവശ്യപ്പെടും. അങ്ങനെ ആ അവസ്ഥയിൽ അവർക്ക് ഈ വെള്ളമാണ്, ഉരുകിയ ലോഹം പോലെയുള്ള ഒരു തരം വെള്ളമാണ് നൽകപ്പെടുക. ആ വെള്ളത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരാമർശം. ഈ സക്കൂം വൃക്ഷം കഴിച്ച, ആ ഭക്ഷണം കഴിച്ച ആളുകൾക്ക് സുമ്മ ഇന്നലഹും, പിന്നെ തീർച്ചയായും അവർക്ക്, അലൈഹ അതിൻ്റെ മുകളിൽ അവർക്കുണ്ട്, ലശൗബം മിൻ ഹമീം, ചൂടേറിയ തിളച്ചുമറിയുന്ന വെള്ളത്തിൻ്റെ ചേരുവയുണ്ട് എന്ന് അല്ലാഹു പരാമർശിക്കുന്നു. സഹോദരന്മാരെ, ഈ വെള്ളത്തെക്കുറിച്ച് ആ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം, ഇദാ ഖറുബൽ മാഉ മിൻ വുജൂഹിഹിം ലയശൂബൂഹു ശവാ വുജൂഹഹും, ഇദാ ഖറുബൽ മാഉ, ആ വെള്ളം അടുത്താൽ, മിൻ വുജൂഹിഹിം അവരുടെ മുഖങ്ങളിലേക്ക്, ലിയശ്രിബൂഹ് ആ വെള്ളം കുടിക്കാൻ വേണ്ടി മുഖത്തോടടുപ്പിച്ചാൽ, ശവാ വുജൂഹുഹും അവരുടെ മുഖങ്ങൾ അത് കരിച്ചു കളയും. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹുവിനെ തൊട്ട് ശരണം. ശവാഹ, ആ വെള്ളം അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും. ഹത്ത അന്ന ലുഹൂമഹ ലതസാഖത മിൻ ശിദ്ദത്തി ഹറാറതി, മുഖം കരിച്ചു കളയുമെന്ന് പറഞ്ഞാൽ ആ വെള്ളം മുഖത്തോടടുക്കുമ്പോൾ മുഖത്തെ മാംസമൊക്കെ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കും, മുഖം കഷ്ണം കഷ്ണമായി ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പരാമർശം ആ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുമെന്നാണ്. ഫഇദാ ശരിബൂ, ആ വെള്ളം അവർ കുടിച്ചാൽ, ഫഇന്ന അംആഅഹും തസ്തഖിബിലുഹു ലാകിന്നഹ തതഖത്തഉ, ആ വെള്ളം കുടിക്കുന്ന ആളുകളുടെ കുടലുകൾ, ആമാശയങ്ങൾ അത് ഛേദിക്കപ്പെടും. അതാണ് സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കിയത്,
1: വസുഖൂമാ അംആഅഹും,
0: വസുഖൂ അവർ കുടിപ്പിക്കപ്പെടും,
1: മാ അൻ ഹമീമ
0: തിളച്ചുമറിയുന്ന വെള്ളം, ചൂടേറിയ വെള്ളം, അപ്പോൾ ഫഖത്തഉ അത് ഛേദിച്ചു കളയും, അത് മുറിച്ചു കളയും,
1: അംആഅഹും
0: അവരുടെ കുടൽമാലകളെ. സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ഇത്തരം പരാമർശങ്ങൾ ഭയത്തോടുകൂടിയല്ലാതെ, കരഞ്ഞുകൊണ്ടല്ലാതെ യഥാർത്ഥ വിശ്വാസികൾക്ക് പാരായണം ചെയ്യാൻ സാധ്യമല്ല. അതിന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ആശയം ഗ്രഹിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കേവല പാരായണം കൊണ്ട് മാത്രം, കേവലം അക്ഷരങ്ങൾ വായിക്കുന്നതുകൊണ്ട് മാത്രം ഇത്തരം പരാമർശങ്ങളിൽ ഒരാളുടെ മനസ്സും ഉടക്കി നിൽക്കുകയില്ല, ഒരാളുടെ മനസ്സിനും ഭക്തിയോ ഭയമോ ഉണ്ടാകാൻ കാരണമാവുകയില്ല. മറിച്ച് ആശയം ഗ്രഹിച്ചുകൊണ്ട്, ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് അല്പം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ തദബ്ബുറോടുകൂടിയുള്ള തഫഹുമോടുകൂടിയുള്ള ഖുർആൻ പാരായണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇത്തരം വചനങ്ങൾ കൃത്യമായി ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഓതുന്ന ഏതൊരാൾക്കും തൻ്റെ ജീവിതത്തിൽ തിന്മകളെ സൂക്ഷിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അത് അവനെ പ്രേരിപ്പിക്കും എന്നത് എത്രയും യാഥാർത്ഥ്യമായ കാര്യമാണ്. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറയുന്ന വാക്ക് വഇദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാനാ, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമെന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തെ യഥാർത്ഥമായ രൂപത്തിൽ പാരായണം ചെയ്യുവാനും ആ ഗ്രന്ഥം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സോഫാത്ത് 66-67 വചനങ്ങളാണ് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്കിട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

അൽഹംദുലില്ല, ജസാകുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. ഷെയ്ഖ് മുഹമ്മദ് സിദ്ദീഖ് അൽ മിൻഷാവി സൂറ അൽ ബുറൂജ് പാരായണം ചെയ്തത്.

أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وقد مكروا

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിം 36 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സുഫിയാൻ മുജാഹിദ്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സൂറത്തുൽ ബക്കറയിലെ 198 മുതൽ 202 കൂടിയ വചനങ്ങൾ നാം പഠിക്കുന്നു.
2: മുസ്ലിങ്ങളിൽ കടന്നുകൂടിയിരുന്ന ഒരു തെറ്റിദ്ധാരണ നീക്കം ചെയ്യുന്നതാണ് 198 വചനത്തിൽ കാണുന്നത്. ഉക്കാൽ, മജ്ന, ദുൽമജാസ് മുതലായ സ്ഥലങ്ങളിൽ വെച്ച് ജാഹിലിയ അറബികൾ ഹജ്ജുകാലത്ത് വമ്പിച്ച കച്ചവടങ്ങൾ നടത്തുക പതിവുണ്ടായിരുന്നു. ഇതു നന്നല്ലെന്ന് കരുതി മുസ്ലിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു. ഇതിനെപ്പറ്റിയാണ് ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്ങൽ നിന്നുമുള്ള അനുഗ്രഹം തേടുന്നതിന് നിങ്ങൾക്ക് തെറ്റില്ല എന്ന് അവതരിച്ചതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുഅൻഹു മുതലായവരിൽ നിന്ന് ബുഖാരി റഹിമഹുല്ല അടക്കം പലരും ഉദ്ധരിച്ച റിവായത്തുകളിൽ വന്നിരിക്കുന്നു. ഇബ്നു ജരീർ റഹിമഹുല്ല ഇപ്രകാരം ഉദ്ധരിക്കുന്നു. ഉമർ റളിയല്ലാഹുഅൻഹുവിനോട് അബൂ സാലി റളിയല്ലാഹുഅൻഹു ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഹജ്ജുകാലത്ത് നിങ്ങൾ കച്ചവടം നടത്തിയിരുന്നുവോ? അദ്ദേഹം പറഞ്ഞു, അവരുടെ അഥവാ അറബികളുടെ ജീവിതമാർഗങ്ങൾ ഹജ്ജിലല്ലാതെ മറ്റുവല്ലതിലും ആയിരുന്നുവോ? ദുൽഹജ്ജ് 9 ദിവസം ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്നു. അവിടെ നിന്നുള്ള മടക്കത്തെ ഉദ്ദേശിച്ചാണ് അഫാലത്ത്, ഒഴുകിപ്പോരുക എന്ന് പറയുന്നത്. ഹാജിമാരുടെ പ്രവാഹത്തെ വെള്ളം ഒഴുകുന്നതിനോട് ഉപമിച്ചുകൊണ്ടാണ് ആ പ്രയോഗം. അറഫാത്ത് എന്നും അറഫ എന്നും പറയുന്നത് ഒന്നു തന്നെ. അറഫയിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങിപ്പോരുമ്പോൾ മുസ്ദലിഫ എന്നിടത്ത് രാത്രി തങ്ങേണ്ടതുണ്ട്. മുസ്ദലിഫയെ അല്ലെങ്കിൽ അവിടെയുള്ള ഹുസഹ് എന്ന കുന്നിനെ ഉദ്ദേശിച്ചാണ് മഷ്അറുൽ ഹറാം എന്ന് പറയുന്നത്. അറഫയിൽ നിന്ന് ഒഴുകിപ്പോരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകം എടുത്തുകാട്ടിയിരിക്കുന്നു. ഒന്ന്, മഷ്അറുൽ ഹറാമിൽ വെച്ച് അള്ളാഹുവിനെ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. അവിടെ വെച്ച് ഇന്നിന്ന ദിക്റോ ദുആയോ വേണമെന്നൊന്നും നിർബന്ധമില്ല. എങ്കിലും ദിക്ർ, ദുആ, തൽബിയത്ത് എന്നിവയൊക്കെ കഴിയുന്നത്ര വർദ്ധിപ്പിക്കേണ്ടതാകുന്നു. മഗ്രിബും ഇശായും അവിടെ വെച്ച് ജംആക്കി അഥവാ ഒരുമിച്ച് നമസ്കരിക്കുകയും വേണം. ഇതെല്ലാമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പറയാം. രണ്ട്, ഹജ്ജ് കർമ്മങ്ങളിലും അവയുടെ ആചാരങ്ങളിലും ജാഹിലിയ കാലത്ത് പല അനാചാരങ്ങളും കടന്നുകൂടിയിരുന്നു. അവയിലെ ശരിയും തെറ്റും തിരിച്ചറിയുവാൻ പോലും സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അവയുടെ യഥാർത്ഥ രൂപം വിവരിച്ചു കൊടുത്തും സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിക്കുവാനുള്ള ഭാഗ്യം നൽകിയും കൊണ്ട് മുസ്ലിങ്ങളെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിന് നന്ദിയായി എല്ലായ്പ്പോഴും പൊതുവിലും ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും അള്ളാഹുവിനെ ഓർത്തിരിക്കേണ്ടതുണ്ടെന്നും ഉണർത്തുന്നു. മൂന്ന്, ഒഴുകിപ്പോരുമ്പോൾ മനുഷ്യൻ പൊതുവെ ഒഴുകിപ്പോരുന്ന സ്ഥലത്തുനിന്നു തന്നെയായിരിക്കണം പോരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഖുറൈശികൾ അവരുടെ ആഭിജാത്യത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും പേരിൽ ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളിൽ കളത്തിക്കൂട്ടിയിരുന്ന ഒരു ദുസ്സമ്പ്രദായത്തിൻ്റെ ഖണ്ഡനമാണിത്. അറഫായിൽ നിന്ന് പോരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആദ്യം വിവരിച്ച ശേഷം പിന്നെ മറ്റൊരു കാര്യം കൂടി തുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം അള്ളാഹു ഉണർത്തുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ കാലം മുതൽക്കേ ഹജ്ജിൽ സമ്മേളിക്കുന്ന ആളുകൾ അറഫായിൽ പോകുകയും അവിടെ നിന്ന് മുസ്ദലിഫ വഴി മടങ്ങുകയുമാണ് പതിവ്. എന്നാൽ ഖുറൈശികളും അവരുമായി ബന്ധപ്പെട്ട ചിലരും മറ്റുള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ ചേരാതെ ഞങ്ങൾ യോഗ്യന്മാരും വീരന്മാരുമാണ് എന്നും മറ്റും അഹങ്കരിച്ചുകൊണ്ട് മുസ്ദലിഫായിൽ സമ്മേളിക്കുകയും അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്യുമായിരുന്നു. മേലിൽ മുസ്ലിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുതെന്നും എല്ലാവരും അറഫയിൽ പോയി അവിടെ നിന്നു തന്നെ മടങ്ങണമെന്നും അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്. നാല്, അവസാനം അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ ഉപദേശിക്കുകയും അവൻ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നമസ്കാരത്തിനു ശേഷവും നോമ്പിനു ശേഷവും ഇതേ പ്രകാരം കൽപ്പിച്ചതിനെപ്പറ്റി മുമ്പ് നാം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇവിടെ അറഫായിൽ നിന്നുള്ള മടക്കത്തെക്കുറിച്ച് പ്രസ്താവിച്ചതിനെ തുടർന്നാണ് ഈ ഉപദേശം. ഹജ്ജ് സംബന്ധമായ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു കഴിയുന്ന അവസരത്തിലും അള്ളാഹുവിനെ ഓർക്കണമെന്ന് അടുത്ത വചനത്തിൽ വീണ്ടും ഇതുപോലെ അള്ളാഹു ഉപദേശിച്ചിരിക്കുന്നത് കാണാം. എല്ലാ ആരാധനകളുടെയും സത്തയും ജീവനും സ്ഥിതി ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിലും അവനെക്കുറിച്ചുള്ള ബോധത്തിലുമാണല്ലോ. ഇതാണിതിന് കാരണം. ഈ സന്ദർഭത്തിൽ പാപമോചനം തേടുവാൻ ഉപദേശിച്ചതിൽ ഒരു പ്രത്യേക രഹസ്യം കൂടി അടങ്ങിയിരിക്കുന്നതായി കാണാം. പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഉത്തരം കിട്ടാവുന്നതും അവൻ്റെ കൃപാകടാക്ഷങ്ങൾ കൂടുതൽ ലഭിക്കാവുന്നതുമായ സന്ദർഭങ്ങളിലും സ്ഥാനങ്ങളിലുമാണല്ലോ അവർ അഥവാ ഹജ്ജ് ചെയ്യുന്നവർ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഈ അവസരം അതിന് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണമെന്നത്രേ അത്. ദിക്ർ എന്ന വാക്കിന് വാക്കർത്ഥം ഓർമ്മിക്കുക, സ്മരിക്കുക, ധ്യാനിക്കുക, പറയുക, കീർത്തനം ചെയ്യുക എന്നൊക്കെയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ അത് പ്രാവർത്തികമാകുന്നത് ഹംദ്, തസ്ബീഹ്, തഹ്ലീൽ, തക്ബീർ, ദുആ മുതലായവ മുഖേനയാകുന്നു. മനസാന്നിധ്യവും നിഷ്കളങ്കതയും ഭയഭക്തിയും അവയുടെ ജീവൽ വശമാകുന്നു. വമിനല്ലാഹി തൗഫീഖ്.
3: വചനം 200. ഫഇദാ ഖദൈതും, അങ്ങനെ നിങ്ങൾ നിർവഹിച്ചാൽ, മനാസിക്കക്കും, നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ, ഹജ്ജു കർമ്മങ്ങളെ, ഫദ്കുറു, അപ്പോൾ നിങ്ങൾ സ്മരിക്കുവിൻ, അല്ലാഹ, അല്ലാഹുവിനെ, കദിക്രിക്കും, നിങ്ങൾ ഓർമ്മിക്കുന്ന പോലെ, ആബാഅക്കും, നിങ്ങളുടെ പിതാക്കളെ, ഔ അശദ്ദ, അല്ലെങ്കിൽ അഥവാ കൂടുതൽ ശക്തമായ, ദിക്റ, സ്മരണ, ഫമിനന്നാസി, എന്നാൽ മനുഷ്യരിലുണ്ട്, മൈ യഖൂലു, പറയുന്നവർ, ചിലർ അവർ പറയും, റബ്ബന ആതിന, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നൽകണേ, ഫിദ്ദുനിയ, ഇഹലോകത്തിൽ, വമാ ലഹു, അവനില്ലതാനും, ഫിൽ ആഖിറത്തി, പരലോകത്തിൽ, മിൻ ഖലാഖ്, ഒരു അംശവും, ഓഹരിയിൽ നിന്ന് ഒന്നും.

അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഹജ്ജ് സംബന്ധമായ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ സ്മരിക്കുന്നത് പോലെ അഥവാ അതിനേക്കാൾ ശക്തമായ സ്മരണ അള്ളാഹുവിനെ സ്മരിച്ചുകൊള്ളുവീൻ. എന്നാൽ മനുഷ്യരിലുണ്ട് ചിലർ, അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് ഇഹലോകത്തിൽ നൽകേണമേ, പരലോകത്തിൽ അവർക്ക് യാതൊരു ഓഹരിയും ഇല്ലതാനും. വചനം 201. വമിൻഹും, അവരിലുണ്ട്, മൈ യഖൂലു, പറയുന്നവർ, റബ്ബനാ ആതിന, റബ്ബെ ഞങ്ങൾക്കു നൽകണേ, ഫിദ്ദുനിയ, ഇഹത്തിൽ, ഹസനത്തൻ, നന്മ, നല്ലത്, വഫിൽ ആഖിറത്തി, പരത്തിലും, ഹസനത്തൻ, നന്മ, നല്ലത്, വഖിന, ഞങ്ങളെ കാക്കുകയും വേണമേ, ഞങ്ങൾക്കു കാത്തു തരുകയും വേണമേ, അദാബ, ശിക്ഷയിൽ നിന്ന്, ശിക്ഷയെ, അന്നാരി, നരകത്തിൻ്റെ.

0: അവരിലുണ്ട് ചിലരും, അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് ഇഹലോകത്തിൽ നന്മ നൽകേണമേ, പരലോകത്തിലും നന്മ നൽകേണമേ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തു തരികയും ചെയ്യണമേ.
1: വചനം 202. ഉലായിക അക്കൂട്ടർ, ലഹും അവർക്കുണ്ട്, നസീബുൻ പങ്ക്, ഓഹരി, മിമ്മാ കസബു അവർ സമ്പാദിച്ചതിനാൽ, അവർ ചെയ്തു വെച്ചതിൽ നിന്ന്. വല്ലാഹു അല്ലാഹു ആകട്ടെ സരീഉൻ വേഗമുള്ളവനാകുന്നു. അൽ ഹിസാബി വിചാരണ, കണക്കു നോക്കൽ.
2: ഉലായിക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്.
0: അക്കൂട്ടർക്ക് അവർ സമ്പാദിച്ചതു നിമിത്തം ഒരു വമ്പിച്ച വിഹിതമുണ്ടായിരിക്കും. അല്ലാഹുവാകട്ടെ വിചാരണ വേഗം നടത്തുന്നവനാകുന്നു.
3: 200, 201, 202 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
0: മനാസിക്ക് എന്ന വാക്കിന് ത്യാഗകർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ എന്നൊക്കെയാണ് വാക്കർത്ഥമെങ്കിലും ഹജ്ജ് സംബന്ധമായ കർമ്മങ്ങൾക്കാണത് അധികവും ഉപയോഗിക്കപ്പെടാറുള്ളത്. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ കീർത്തനം, ധ്യാനം, പ്രാർത്ഥന മുതലായവ നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടിരിക്കുവാൻ കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ പിതാക്കളെ സ്മരിക്കുന്നത് പോലെ എന്ന് പറയുവാൻ കാരണം, ഹജ്ജ് കഴിഞ്ഞാൽ മിനായിലും മറ്റും സമ്മേളിച്ച് ഓരോ ഗോത്രക്കാരും തങ്ങളുടെ പൂർവികന്മാരുടെയും പിതാക്കളുടെയും യോഗ്യതകളും മഹത്വങ്ങളും എണ്ണിപ്പറഞ്ഞും പാടിപ്പുകഴ്ത്തിയും കൊണ്ടിരിക്കുക അറബികളുടെ പതിവായിരുന്നു. ഇതിൻ്റെ അനൗചിത്യം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് അതല്ല, അതിൻ്റെ സ്ഥാനത്ത് അള്ളാഹുവിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഓർമ്മയും കീർത്തനവുമൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. അല്ല, അത് പോരാ, അതിലുപരിയായി തന്നെ അള്ളാഹുവിൻ്റെ സ്മരണയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് എന്നൊക്കെ. ഈ കൽപ്പന വേറൊരു പ്രകാരത്തിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ എൻ്റെ ബാപ്പ, എൻ്റെ ഉമ്മ എന്നൊക്കെ വിളിച്ചും പറഞ്ഞും ആവശ്യപ്പെട്ടും കൊണ്ടിരിക്കുമല്ലോ. അതുപോലെയും അതിലുപരിയായും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് എന്നത്രേ ആ വ്യാഖ്യാനത്തിൻ്റെ ചുരുക്കം. രണ്ടായാലും ഒരേ ആശയത്തിൽ തന്നെ അള്ളാഹുവിനെ ഓർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ തന്നെ കലാശിക്കുന്നു. തുടർന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാവണം, എങ്ങനെ ആവരുത് എന്നുകൂടി അള്ളാഹു പറയുന്നു. ചില മനുഷ്യർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെങ്കിലും അവർക്ക് ഐഹികമായ കാര്യങ്ങൾ മാത്രമേ ലക്ഷ്യമുണ്ടായിരിക്കുകയുള്ളൂ. റബ്ബേ, ഞങ്ങൾക്ക് ഇഹത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ നൽകണമേ, റബ്ബന ആതിന ഫിദ്ദുനിയ എന്നായിരിക്കും അവരുടെ പ്രാർത്ഥന. പരലോക കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പ്രാർത്ഥിക്കുവാനുണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് പരലോകത്ത് വെച്ച് ഒന്നും ലഭിക്കുവാനുണ്ടാവുകയില്ല. ഐഹിക ആവശ്യങ്ങളാവട്ടെ അള്ളാഹു ഉദ്ദേശിച്ച അളവിൽ ലഭിച്ചുകൊണ്ടുമിരിക്കും. വേറൊരു വിഭാഗം ആളുകളുണ്ട്, അവർ ഐഹികവും പാരത്രികവുമായ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുമിരിക്കും. ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നന്മ നൽകണമേ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന എന്നായിരിക്കും അവർ പറയുക. അതെ, ആരോഗ്യം, സമാധാന ജീവിതം, ആവശ്യത്തിനുള്ള ധനം, പാർപ്പിടം, നല്ല വീട്ടുകാർ, ജനസമ്മിതി, അറിവ്, വിജ്ഞാനം, സൽക്കർമ്മം ചെയ്യാനുള്ള സൗകര്യം, ആപത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമുള്ള രക്ഷ, ആദ്യമായി ലൗകികമായ എല്ലാ നന്മകൾക്കു വേണ്ടിയും അവർ പ്രാർത്ഥിക്കും. എന്നാൽ അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രീതി, പാപമോചനം, സ്വർഗീയാനുഗ്രഹങ്ങൾ തുടങ്ങിയ നന്മകൾ ലഭിക്കലായിരിക്കും അവരുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപശാപങ്ങൾക്ക് കാരണമാകുന്ന പ്രവൃത്തികൾ ചെയ്ത് നരകശിക്ഷയ്ക്ക് വിധേയരാകാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, വഖിന അദാബന്നാർ എന്നുകൂടി അവർ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ളവർക്കും മറ്റുള്ളവരെപ്പോലെ ഇഹത്തിൽ വെച്ച് അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ലഭിക്കും. പരലോകത്തിലാകട്ടെ അവരുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളുമായി അവർ ഇഹത്തിൽ വെച്ച് സമ്പാദിച്ചു വെച്ച നേട്ടങ്ങൾക്കനുസരിച്ച് അതിമഹത്തായ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നു. ഈ രണ്ടു തരം പ്രാർത്ഥനകളിൽ ഏതാണ് മാതൃകായോഗ്യമെന്നും ഏതാണ് സ്വീകരിക്കേണ്ടതെന്നും ആലോചിച്ച് ഉചിതമായത് അനുഷ്ഠിച്ചുകൊള്ളുക എന്ന് സാരം. അള്ളാഹു എല്ലാവരുടെയും വിചാരണ വളരെ വേഗം നടത്തി അവരവർ അർഹിക്കുന്ന പ്രതിഫലം നൽകുന്നതാണെന്നും കാലതാമസമോ മറ്റു പ്രതിബന്ധങ്ങളോ ഒന്നും അതിൽ നേരിടുവാനില്ലെന്നും അവസാനം ഉണർത്തുന്നു. സൂറത്ത് ഇസ്രായേലിൽ അള്ളാഹു പറയുന്നു, താൽക്കാലികമായി ഈ ലോകത്തെ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം നാം വേണമെന്ന് വെക്കുന്നത് നാം ഉദ്ദേശിക്കുന്നവർക്ക് വേഗമാക്കി കൊടുക്കും. പിന്നീട് അവന് നാം നരകത്തെ ഏർപ്പെടുത്തി കൊടുക്കും. അവൻ അതിൽ ആക്ഷേപിക്കപ്പെട്ടവനായും നിന്ദിക്കപ്പെട്ടവനായും കൊണ്ട് എരിയുന്നതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി സത്യവിശ്വാസിയായും കൊണ്ട് അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അങ്ങനെയുള്ളവരുടെ പരിശ്രമം നന്ദിയോടെ സ്വീകരിക്കപ്പെടുന്നതാകുന്നു. എല്ലാവർക്കും അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കും തന്നെ നിന്റെ റബ്ബിൻ്റെ വക കൊടുതിയെ അഥവാ ദാനത്തെ നാം അയച്ചിട്ടു കൊടുക്കുന്നതാണ്. നിന്റെ റബ്ബിൻ്റെ കൊടുതി അഥവാ ദാനം തടസ്സം ചെയ്യപ്പെട്ടതായിരിക്കയില്ല. ഇസ്രാ 18:19-20. ഒരു മാതൃകാ പ്രാർത്ഥനയായി അള്ളാഹു പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന, റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, നാവുകൊണ്ട് ഉച്ചരിക്കുവാൻ വളരെ ലഘുവായതോടൊപ്പം ഐഹികവും പാരത്രികവുമായ എല്ലാവിധ നന്മകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മഹത്തായ ഒരു പ്രാർത്ഥനയാകുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതും. ബുഖാരി. തിരുമേനിയുടെ പ്രാർത്ഥന അധികവും ഈ വചനങ്ങളിലായിരുന്നതും. അഹ്മദ്. കഅബയെ തവാഫ് ചെയ്യുക മുതലായ ഹജ്ജ് കർമ്മങ്ങൾക്കിടയിലും ഈ പ്രാർത്ഥനയ്ക്ക് വളരെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും പ്രസ്താവ്യമാകുന്നു.
4: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് അവ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ,
1: സൂറത്തുൽ മുദ്ദസിർ, മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا

فكر وقدر فقتل كيف قدر ثم قتل كيف قدر ثم نظر ثم عبس وبسر ثم

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്ന് നാം കേൾക്കുന്നത് ഹമാദ് അദ്ദഗരിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 8 മുതൽ 17 വരെ വചനങ്ങൾ.
5: أعوذ بالله من الشيطان

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: مرصده.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു.
1: നൂറുൻ അതല്ല അലൽ ഹയാതി റഹീ.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന പാരായണ പഠനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുസമ്മിൽ 20-ാം വചനമാണ് നാം പഠിക്കുന്നത്. പതിവ് പോലെ ഇന്നും നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, ഇനി സൂറത്തുൽ മുസമ്മിലെ അവസാനത്തെ ആയത്താണ്. അവസാനത്തെ ആയത്ത് 3-4-7 വരിയുണ്ട്. ഒറ്റ ആയത്ത്, 20-ാമത്തെ ആയത്ത് ദീർഘമായ ആയത്താണ്. നമുക്ക് നോക്കാം. ഇന്ന റബ്ബക്ക, ഇന്ന നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്കണം. യഅലമു അന്നക നൂന് മുശദ്ദദ വീണ്ടും മണിക്കണം. തഖൂമു അദ്നാ മിൻസു നൂൻ സാക്കിന് ശേഷം സ ആണ്. ഇഖ്ഫാ വനിസ്ഫഹു വസൂലുസഹു, അവിടെയൊക്കെ നിസ്ഫഹു ചെറിയ മദ്ദ്, സൂലുസഹു വത്തോഇഫത്തുൻ മദ്ദ് മുത്തസിൽ. പിന്നെ തെൻവിന് ശേഷം ത്വഇഫത്തുമ്മിന, തെൻവിന് ശേഷം മീമാണ്. ഇതോ കാമ്പികുന്ന അല്ലാഹു യഖദ്ദിറു ലൈല വന്നഹാർ വന്ന നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്കുക. അലിമ അല്ലൻ നൂന് സാക്കിന് ശേഷം ലാമാണ്. ഇതോ കാമ്പിലാകുന്ന, ഒട്ടും മണിക്കേണ്ട, നൂനുച്ചരിക്കേണ്ടെന്ന് മാത്രം, ലാമ് ഇരട്ടിപ്പിക്കുകയും ചെയ്യാം. പിന്നെ ലൻ തുഹ്സൂഹു ഇഖ്ഫാ ആണ്. ഫതാബ അലൈക്കും ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആനി. അലിമ അൻസ നൂൻ സാക്കിന് ശേഷം സീനാണ്. ഇത് ഇഖ്ഫാ. മിൻകും വീണ്ടും ഇഖ്ഫാ. മിൻകും മർല, രണ്ട് മീമും ഒന്നിച്ച് വന്നു. അപ്പോൾ നന്നായിട്ട് മണിച്ച് ഓത മീമും മുശദ്ദദ പോലെ. وآخرون يضربون في الأرض يبتغون من فضل نون ساكنك ششم فاء نايت منيكا يخفاء بن فضل الله أبدا نرترد لا مرديت أبا شديكنا وآخرون يقاتلون في سبيل الله فقرأوا ما تيسر منه منه من نون ساكن ششم هاء أطمانيكا ند الله وأقيموا الصلاة وآتوا الزكاة وَأَقْرِضُوا اللَّهَ قَرْضًا حَسَنًا قَرْضًا حَسَنًا تنوين ششم حاءان بول إقلاب إلهار أطم ونط ويند دل وما تقدموا لأنفسكم نون ساكن ششم فاءان ننائت منيكي فينا رند ميمون نيچو أنفسكم رند ميمون نيچو دوند ميمون مشدد ننائت منيكا من خير إلهار തജിദൂഹു ഇന്ദ അല്ലാഹ്. ഇന്ദ നൂൻ സാക്കിന് ശേഷം ദാലാണ്. നന്നായിട്ട് മണിക്ക് ഇഖ്ഫാ. ഉഹുവ ഖൈറും വ തൻവിന് ശേഷം വാവ്. ഇദ്ഗാംബികുന്ന അഅലമ അജ്ര, അവിടെ നിർത്തേണ്ടതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതെല്ലാം നിർത്താതെ ഊതാണെങ്കിൽ, ചേർത്ത് ഊതാണെങ്കിൽ അജ്റം വ തൻവിന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. അസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഇന്നല്ലാഹ നൂൻ നൂന മുശദ്ദദ നന്നായിട്ട് മണിക്കുക. ഗഫൂറുർ റ ഇദ്ഗാം ബിലാഗുന്ന തൻവിന് ശേഷം റ ആണ്.

0: തജിദൂഹു ഇന്ദല്ലാ നിർത്തും അവിടെ. ഇന്ദല്ലാഹ് ശ്രദ്ധ വരണം. അങ്ങനെ തജിദൂഹു
1: തജിദൂഹു ഇന്ദല്ലാഹ്.
0: അയ്യോ.

0: ആ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാ. വഖറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുസമ്മിൽ 20-ാം വചനമാണ് നാം ഇന്ന് പഠിച്ചത്. പതിവ് പോലെ ഇന്നും നമ്മോടൊപ്പം പങ്കുചേർന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അള്ളാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് അതിന് നിയമങ്ങളുണ്ട്. പാരായണ നിയമങ്ങളുടെ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പാരായണം കൃത്യമാക്കാനും പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ അവതരിപ്പിക്കുന്നത് അബ്ദുള്ള ഷമീർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزيدنا علما. بهمانا ملا بيس راديو قرآن چانل شدكنا نلبرايا سهودرنغلي سهودري ماري. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പാരായണം മികച്ചതാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ മുസ്ലിമിനും പഠിക്കേണ്ട ഭാഗങ്ങളാണ് തജ്വീദ് പാഠങ്ങൾ. അതിൽ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ അവസാനമായി നാം പറഞ്ഞത് അത്തഫഷി എന്ന വിശേഷണത്തെക്കുറിച്ചാണ്. ഷീൻ എന്ന അക്ഷരത്തിൻ്റെ നിർബന്ധമായും വരുന്ന വിശേഷണമാണ് അത്തഫഷി. വായിൽ ഷീൻ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ പരക്കുന്ന, പരത്തിക്കൊണ്ട്, ഇൻതിഷാറുൽ ഹവ, വായുവിനെ പരത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന ആ ശൈലിക്കാണ് തഫഷി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അൽ ഇസ്തിഖാല എന്ന സിഫത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അറബി ഭാഷയിൽ ഏറ്റവും പ്രയാസകരമായ, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള അക്ഷരമാണ് ദാദ് എന്ന അക്ഷരം. സാദിൻ്റെ മുകളിൽ പുള്ളിയിട്ടുകൊണ്ട് അതിനാണ് ദാദ് എന്ന് പറയുന്നത്. സാദ്, ദാദ്, ത്വാ, വാ. ഈ ദാദ് എന്നുള്ളത് അറബി ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് അറബി ഭാഷക്ക് ലുഗത്തുൽ ദാദ് എന്നും പറയാറുണ്ട്. അല്ലുഗത്തുൽ അറബിയ അല്ലെങ്കിൽ ലുഗത്തുൽ ദാദ്, ദാദിൻ്റെ അക്ഷരം എന്നുള്ളത് അറബി ഭാഷയിൽ മാത്രം ഉള്ള അക്ഷരമാണ് ദാദ്. അപ്പോൾ ദാദിൻ്റെ ഉച്ചാരണം നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവണം. പലപ്പോഴും ഈ ദാദും വാവും തമ്മിൽ വേർതിരിക്കാൻ കഴിയാതെ ഒരേ രൂപത്തിൽ ഉച്ചരിക്കുന്നതായി കാണുവാൻ കഴിയും. അപ്പോൾ അത് രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കി ഉച്ചരിച്ച് ശീലിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ ഉച്ചരിക്കുന്നത് അതിൻ്റെ സിഫത്ത് നൽകുമ്പോഴാണ്. മഖ്റജും സിഫത്തും രണ്ടും ശരിയായ രൂപത്തിൽ അക്ഷരങ്ങൾക്ക് നൽകുമ്പോഴാണ് അക്ഷരങ്ങളെ മറ്റു അക്ഷരങ്ങളിൽ നിന്നും ഓരോന്നിനെയും വേർതിരിച്ച് നിർത്തുന്നത്. അപ്പോൾ ദാദ് ഉച്ചരിക്കുമ്പോഴും മറ്റു അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. ആ വ്യത്യാസങ്ങളാണ് ആ അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷീൻ എന്ന അക്ഷരത്തിൻ്റെ വിശേഷണം പറഞ്ഞപ്പോൾ, അത്തഫഷി എന്ന വിശേഷണം പറഞ്ഞപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടതാണ് കാറ്റ് വായിൽ നിന്നും പുറത്തേക്ക് പോകുന്നു, ഇൻതിഷാറുൽ ഹവ, വായ മുഴുവൻ നിറച്ച് പരത്തി, അത് ശരിക്കും പുറത്ത് എന്നുള്ള ആ ഒരു വിശേഷണം, ആ ഒരു ശബ്ദം നമുക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ ബാദ് ഉച്ചരിക്കുമ്പോൾ അത് നേരെ തിരിച്ച് ബാക്കിലേക്കാണ് അത് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് കാരണം, എന്താണ് ബോ ബോ എന്ന് പറയുമ്പോൾ അത് ബാക്കിലോട്ട് ഹവ കാറ്റ് പരക്കുവാനുള്ള കാരണം അല്ലെങ്കിൽ പോകുവാനുള്ള കാരണം, അതിനുള്ള ഇസ്തിത്വാലത്ത് എന്ന വിശേഷണമാണ്. അപ്പോൾ ഇസ്തിത്വാലത്ത് എന്നുള്ളത് എന്താണ്, അത് ഇൻഷാല്ലാ നമുക്ക് പറയാം. എന്താണ് അൽ ഇസ്തിത്വാല? ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞാൽ നീട്ടുക. അൽ ഇംതിദാദ്, അൽ ഇസ്തിത്വാലത്തു ലുഗത്തൻ ഹിയ അൽ ഇംതിദാദ്. അപ്പോൾ എന്താണ് ഇസ്തിത്വാലത്തിൻ്റെ ശരിയായ രൂപം? അപ്പോൾ ബാദിനെ നമ്മൾ സുക്കൂന് കൊടുത്ത് അതിൻ്റെ മുമ്പ് ഹംസ കൊടുത്താൽ അബ് എന്ന് ഉച്ചരിക്കുമ്പോൾ അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നാവിൻ്റെ ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ നാവിനെ അതിൻ്റെ മുൻഭാഗമെന്നും പിൻഭാഗം തറഫു അൽ അമാമി പറയാം, മുൻഭാഗത്തെ അറ്റം, അത് വായോട് അടുത്തുള്ള ഭാഗത്തിനാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്തറഫുൽ ഖൽഫി പിൻഭാഗത്തിൻ്റെ അത് പിന്നോട്ടുള്ള ഭാഗം ഹൽഖു. പിന്നെ അതുപോലെ തന്നെ നാവിൻ്റെ ഇടതു ഭാഗം വലതു ഭാഗം അദ്റാസ് അൽ യുംന അവൽ യുസ്ര ഹാഫത്താൻ ഹാഫത്താനി അൽ യുംന വൽ യുസ്ര, നാവിൻ്റെ വലത് ഭാഗം ഇടതു ഭാഗം, നാവിൻ്റെ മുൻഭാഗം നാവിൻ്റെ പിൻഭാഗം. ഇത് ഓരോന്ന് അക്ഷരങ്ങളും നമ്മൾ പറഞ്ഞതാണ്. അപ്പം നാവിൻ്റെ ഈ ഇടത് ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വലത് ഭാഗത്ത് നിന്ന് അധികം ഇടത്ത് ഭാഗത്തുനിന്ന് ഉച്ചരിക്കുന്ന ഒരേ ഒരു അക്ഷരമാണ് യഥാർത്ഥത്തിൽ ബാദ് എന്നുള്ളത്. അപ്പോൾ ഇത് വിശദീകരിച്ച് പറയുന്നില്ല, നമ്മൾ പരമാവധി അത് ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അപ്പോൾ അതിൻ്റെ ശരിയായ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുമ്പോഴാണ് ബാദായിത്തീരുന്നത്. അതോടൊപ്പം തന്നെ അത് ശരിക്കും നമ്മൾ അപ്പോൾ നാവും നമ്മൾ അണ്ണാക്കും തമ്മിലൊരു ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പർശിച്ചുകൊണ്ട് ഒരു അവിടെ ഒരു ഗ്യാപ്പില്ലാത്ത രൂപത്തിലാണ് ഉച്ചരിക്കുന്നത്. അവിടെ കടിച്ചു പിടിക്കുന്ന രൂപത്തിൽ ഒരു സമ്മർദ്ദം ഇതിൻ്റെ തമ്മിൽ മഖ്റജും അത് നാവും മുകളിൽ എണ്ണാക്കും ഇടത്തെ നാവിൻ്റെ ഇടത്തെ ഭാഗത്ത് എണ്ണാക്കും തമ്മിൽ ഉണ്ടാകുന്നതായി നമുക്ക് അനുഭവം, ഒരു ലഖത്ത് ഒരു മർദ്ദം ഒരു പ്രഷർ അവിടെ അനുഭവപ്പെടുന്നതായി കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഈ ഒരു ഹവാനെ തടയുന്ന ഒരു സംഗതി അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ പിന്നിലേക്ക് നാവിൻ്റെ അതിൻ്റെ ഉച്ചാരണം പോകുകയും അങ്ങനെ പോകാതെ ഇരിക്കുവാൻ വേണ്ടി അവിടെ ഒരു ഭാഗത്തൊരു പ്രഷർ ഉണ്ടാവുകയും മുകളിൽ ബാക്കിലേക്ക് അത് അതിൻ്റെ ഉച്ചാരണം നീളുകയും ചെയ്യുന്നു. ഫസൗതു യസ്തദിമു വലായജരി അൽ അമാം ഫയർജഉ അൽ ഖൽഫ് വയദില്ലു ഖാഫിതൻ ജറിയാനിഹി മിൻ അവ്വലിൽ ഹാഫത്ത് ഇലാ ആഖിരിഹി. അപ്പോൾ ശബ്ദം അവിടെ മുന്നോട്ട് നാവിൻ്റെ മുന്നോട്ട് മുൻഭാഗത്തേക്ക് പോകാതെ അത് അവിടെ ഒരു മർദ്ദം സംഭവിക്കുകയും നാവിൻ്റെ പിന്നിലേക്ക് പോവുകയും ചെയ്യുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബാദ് എന്നുള്ള ഇതിൻ്റെ വിശേഷണം അൽ ഇസ്തിത്വാല. അൽ ഇസ്തിത്വാലത്തു هي اندفاع اللسان قليلا الى الامام الى ان يصل راسه الى منطقه التقاء لحم اللثه من داخل بالثنيين العليين وجريان الصوت الى الخلف من اول الحافظ الى اخرها. അപ്പോൾ അല്പം മുമ്പിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയും വരികയും തള്ളുകയും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നേരെ ബാക്കിലേക്ക് തന്നെ ആ ഉച്ചാരണം പോവുകയും ചെയ്യുന്ന, അഥവാ മുൻഭാഗത്തേക്ക് അല്പം വരുന്ന പിന്നെ ബാക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ആ നീണ്ട് കിടക്കുന്ന അൽ ഇസ്തിഖാല അൽ ഇംതിദാദ്, നാവിൻ്റെ ഈ മുൻഭാഗത്തേക്ക് അല്പം വരികയും എന്നിട്ട് പിന്നോട്ട് തന്നെ പോവുകയും ചെയ്യുന്ന ആ നീണ്ട് കിടക്കുന്ന ആ വിശേഷണത്തിനാണ് അൽ ഇസ്തിത്താലത്ത് അലൈ അൽ ഇംതിദാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്തിത്താലത്ത് അതിൻ്റെ രൂപം, അതിൻ്റെ സമയം, ദൈർഘ്യം എന്നുള്ളത് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഏത് വിശേഷണങ്ങൾക്കും അതിൻ്റെ ദൈർഘ്യം വ്യത്യാസമുണ്ടാകും, അതുപോലെ അതിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഖിറാഅത്തിനനുസരിച്ചാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. നമ്മുടെ ഖിറാഅത്ത് വളരെ വേഗത്തിലുള്ള ഖിറാഅത്തുകളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ രൂപത്തിലായിരിക്കും ഇസ്തിത്താലത്ത് എന്ന വിശേഷണമുണ്ടാകുന്നത്. നമ്മുടെ സാവകാശം നിർത്തി നിർത്തി ഓതുന്ന, വളരെ സാവകാശം ഓതുന്ന ഖിറാഅത്ത് ആണ് എങ്കിൽ അവിടെ ഇസ്തിത്താലത്ത് നീണ്ടതായിരിക്കും. അപ്പോൾ ഏതായിരുന്നാലും ബാദ് എന്നുള്ള ഹർഫ് അത് മറ്റു ഹർഫുകളെ പോലെ തന്നെയാണ് അതിന്, എന്നാൽ അതിന് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ ഒന്ന്, അറബി ഭാഷയിൽ മാത്രമുള്ള, അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്ന ലുഗത്തുല്ലാത്ത്, ദാദിൻ്റെ ഭാഷ എന്ന അറബി ഭാഷയെ പറ്റി പറയാറുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. ദാദ് എന്നുള്ളത് അല്പം ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരമാണ് അറബി ഭാഷയിൽ. മറ്റ് ഹർഫുകളെ പോലെ തന്നെയാണെങ്കിലും എന്നാലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ ഇസ്തിത്താലത്ത് എന്ന് പറഞ്ഞാൽ ഫഹിയ അമലിയത്തുൻ ഹർകത്തുൽ ലിസാനി അസ്നാ അൻതഖയൽ മഖ്റജ് യതഹറക്കു അസ്നാ അൻതഖിൽ ഹർഫ്. അത് നാവ് ഉച്ചരിക്കുമ്പോൾ ചലിക്കുന്നു, അതുപോലെ തന്നെ നാവിൻ്റെ ഇടത്തെ ഭാഗത്ത് അവിടെ അരികിൽ ആയിക്കൊണ്ട് അല്പം മുന്നോട്ട് വരികയും എന്നിട്ട് നേരെ തിരിച്ച് പിന്നോട്ട് തന്നെ പോവുകയും ചെയ്യുന്ന, അതായത് ഖൽഫിലേക്ക് ജറിയാൻ സ്വത് ശബ്ദം ഉച്ചരിക്കുമ്പോൾ ബാക്കിലേക്കാണ് അല്പം മുന്നോട്ട് വന്ന് അവിടെ പ്രഷർ വരികയും അങ്ങനെ കൂടുകയും അതുകൊണ്ട് ബാക്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കത് ഉച്ചരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ രണ്ടും നമുക്ക് വ്യത്യാസം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ ഈ പറഞ്ഞ രണ്ട് സിഫത്തുകളും, തഫഷി എന്നുള്ള ഷീനിൻ്റെ സിഫത്തും ഇസ്തിത്താലത്ത് എന്ന ദാദിൻ്റെ സിഫത്തും നമുക്ക് പറഞ്ഞു നോക്കിയാൽ ആ വ്യത്യാസങ്ങൾ, ഓരോ സിഫത്തുകളും മഹ്റജുകളും നമ്മൾ പറഞ്ഞ് ശീലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അതിന് ശ്രദ്ധ കൊടുത്താൽ അതിൻ്റെ സിഫത്തും മഹ്റജുമൊക്കെ കൂടുതൽ വ്യക്തമാകും. അതിന് സുക്കൂൻ നൽകിക്കഴിഞ്ഞാൽ ഒന്നുകൂടി മിതമായ രൂപത്തിൽ വ്യക്തമാകും. അത് നേരിയ രൂപത്തിൽ അതിൻ്റെ മഹ്റജും സിഫത്തും അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനവും വിശേഷണവും മനസ്സിലാക്കാൻ അതിന് ഹറക്കത്ത് കൊടുക്കുക. ഇത് എല്ലാ അക്ഷരങ്ങൾക്കും ഉള്ളതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഷീനും ദാദിനും നൽകി നോക്കാം. അഷ് ഉണ്ടോ, തഫഷി എന്നുള്ള ആ ശബ്ദം, ഷീൻ എന്ന ആ ശബ്ദം, അതാണ് അതിൻ്റെ തഫഷി എന്നുള്ള സിഫത്ത്. അതുപോലെ അതെ, ഇസ്തിത്താലത്ത് എന്ന സിഫത്താണ് ദാദിന് നമ്മുടെ കൊടുത്തത്. അപ്പോൾ ഷീനും ദാദും അതിന് വിശേഷണം വേറെയുമുണ്ട്, പക്ഷെ അതിൻ്റെ പ്രത്യേകമായ വിശേഷണമാണ് ഷീനിന് മാത്രമുള്ള വിശേഷമാണ് തഫഷി. അപ്രകാരം തന്നെ ദാദിന് മാത്രമുള്ള വിശേഷണമാണ് അൽ ഇസ്തിത്താലത്ത്. അപ്പോൾ അതിന് വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമ്യതകളുണ്ട്. അത് ഓരോന്നിനും അക്ഷരങ്ങൾ പരസ്പരം വിശേഷണങ്ങൾ പങ്കുവെക്കുന്ന, പിന്നെ വ്യത്യസ്തമായ വിശേഷണങ്ങളുള്ളതും ഒരേ വിശേഷണങ്ങളുള്ളതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഓരോ അക്ഷരങ്ങളുടെയും ശക്തി, അത് കവിയായിട്ടുള്ള ശക്തമായിട്ടുള്ള വിശേഷണങ്ങളാണോ എങ്കിൽ ആ അക്ഷരം കവിയാണ്. അതുപോലെ തന്നെ വളരെ ദുർബലമായ വിശേഷണങ്ങൾ അക്ഷരങ്ങളാണെങ്കിൽ അത് ദുർബലമായ അക്ഷരമാണ്. ഇങ്ങനെ ആ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളുടെ നോക്കിയിട്ടാണ്, ദൗർബല്യവും ശക്തിയും നോക്കിയിട്ടാണ് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളുടെ ശക്തിയും ദൗർബല്യവും നോക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഇത് പഠിക്കണമെന്നാഗ്രഹിക്കുന്ന, മനസ്സിലാക്കണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ ഇതിൻ്റെ തിയറി ഭാഗങ്ങളേക്കാൾ പ്രധാനപ്പെട്ടത് തജ്വീദ് പ്രകാരം പാരായണം ചെയ്യുന്ന ഖാരിഇങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാരായണം ചെയ്യണം. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ അമിതമായിക്കൊണ്ട് ഇത്തരം നിയമങ്ങളെ ശ്രദ്ധിച്ച് അവസാനം ഇതിന്മേൽ സമയം കൂടുതൽ ചെലവഴിച്ച് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാതിരിക്കും. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശുദ്ധ ഖുർആൻ വളരെ നന്നായ രൂപത്തിൽ ജീവിത നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്ത് അതിൻ്റെ ആശയം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തദബ്ബുർ എന്നതാണ് ഖുർആൻ പാരായണത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു മാർഗമാണ് തജ്വീദോടു കൂടിയുള്ള പാരായണം. അതല്ലാതെ ഇതിന്മേൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇത് തജ്വീദ് പഠിക്കുക എന്ന് ലക്ഷ്യമാക്കിക്കൊണ്ട് പാരായണം ചെയ്യുകയും അല്ലെങ്കിൽ പഠിക്കുകയും, എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ അതിൻ്റെ ചിന്തയിലേക്കും പഠനത്തിലേക്കും അഥവാ അതിൻ്റെ പ്രാവർത്തികമായ രീതിയിലേക്കും എത്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇസ്തിത്വാലത്തോ തഫഷിയോ അതുപോലെ തന്നെ ഉള്ള ഓരോ സിഫത്തുകളും നമ്മൾ വിശദീകരിച്ച, ഇവിടെ നമ്മൾ 10 വിപരീത സിഫത്തുകൾ വിശദീകരിച്ചു കഴിഞ്ഞ പല എപ്പിസോഡുകളിലായിക്കൊണ്ട്. അതുപോലെ തന്നെ വിപരീതമില്ലാത്ത 7 സിഫത്തുകളും വിശദീകരിച്ചു. ഇതിൽ ഓരോന്നും അത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിലെടുക്കുക, കൂട്ടുക, അതിൽ അതിരുകവിയുക, മുബാലകത്തുണ്ടാകുക തജ്വീദ് നിയമ കാര്യത്തിൽ, അതും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാം കൃത്യമായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഖിറാഅത്ത് ശരിപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയിന മുഹമ്മദിൻ وعلى آله وصحبه وسلم والحمد لله رب العالمين
1: جزاكم الله خيرا Peace Quran Radio തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാൻ പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഇന്ന് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളാണ് വിശദീകരിച്ച് നൽകിയത്. അവതരണം അബ്ദുള്ള ഷമീർ മദീനി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്. മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ശ്രോതാക്കളിനി കേൾക്കുന്നത് മനഃപാഠം, പേജ് 518, സാദൽ ഗാമിദി.

0: ഇപ്പോൾ കേട്ടത് മനപ്പാഠം, പേജ് 518, സഅദൽ ഖാമിദി.
1: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പേസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും സൂറ ഹാഖ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ, മക്കയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ട് സൂറ ഹാഖ ആയത്ത് 38 മുതൽ 52 വരെയുള്ളത്, സൂറത്ത് മഅരിജ് 40 മുതൽ 44 വരെ ഷെയ്ഖ് ബദർ അൽ തുർക്കി.

0: الله أكبر.
1: الله أكبر.
0: الله أكبر.
1: الله أكبر.
0: بسم الله.

0: الله أكبر
1: الله

0: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി വിശുദ്ധ ഖുർആനിന്റെ പാരായണം സൂറ ഹാഖ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ. മക്കയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ഹാഖ ആയത്ത് 38 മുതൽ 52 വരെ, അതുപോലെ മഅരിജ് 40 മുതൽ 44 വരെ ഷെയ്ഖ് ബദർ അത്തുർക്കി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്.

0: ഇല്ല, ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോ പ്രോഗ്രാമിൻ്റെ ഈയൊരു മുന്നോട്ട് പോക്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകനിൽ നിന്ന് കേൾക്കുകയും അത് അധ്യാപകൻ്റെ കൂടെ പാരായണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് അൽ മുഅല്ലിം പ്രോഗ്രാം നാം കേൾക്കാറുള്ളത്. ഇന്ന് നാം കേൾക്കുന്നത് രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് എന്നത്തെയും പോലെ ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അള്ളാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ ഇന്ന് കേൾക്കുന്നത് സൂറത്തുന്നഹൽ 98 മുതൽ 102 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും.
2: വചനം 103. വലഖദ് നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്. അന്നഹും യഖൂലൂന, അവർ പറയുന്നുവെന്ന്. ഇന്നമാ യുഅല്ലിമുഹു, അവനു പഠിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നു. ബഷറുൻ, ഒരു മനുഷ്യൻ. ലിസാനുല്ലദി, യാതൊരുവന്റെ ഭാഷ. യുൽഹിദൂന, അവർ തെറ്റിപ്പോകുന്ന, മറിഞ്ഞു പോകുന്ന, ദുസ്സൂചന നൽകുന്ന. ഇലൈഹി, അവനിലേക്ക്. അഅജമിയുൻ, അനറബി ആകുന്നു, അറബി അല്ലാത്തതാകുന്നു. വഹാദ, ഇതാകട്ടെ. ലിസാനുൻ, ഭാഷയാണ്. അറബിയുൻ, അറബിയായ. മുബീൻ, സ്പഷ്ടമായ, തനി.
3: വലഖദ്

0: അവർ പറയുന്നുവെന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. അവന് അഥവാ നബിക്ക് ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന്. യാതൊരുവനിലേക്ക് അവർ ദുസ്സൂചന നൽകുന്നുവോ അവന്റെ ഭാഷ അനറബിയാകുന്നു. ഇതാകട്ടെ അഥവാ ഖുർആനാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയുമാകുന്നു.
1: മുശ്രിക്കുകളുടെ മറ്റൊരു ആരോപണവും അതിന്റെ മറുപടിയുമാണിത്. മക്കയിലെ ഒരു കച്ചവടക്കാരനോ മറ്റോ ആയിരുന്ന ഒരു അനറബിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അവസരങ്ങളിൽ പോകാറുണ്ടായിരുന്നു. വല്ലതും ചോദിച്ചാൽ കഷ്ടിച്ച് ഉത്തരം പറയത്തക്കവണ്ണം ചില അറബി വാക്കുകൾ അയാൾക്ക് അറിയാമായിരുന്നുവത്രേ. ഈ പഴുതുപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മുഹമ്മദിന്റെ ഈ ഖുർആൻ എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു വന്നിരുന്നു. ഈ ആരോപണത്തിന് അടിസ്ഥാനമായി അവർ സൂചിപ്പിക്കുന്ന ആ മനുഷ്യൻ കേവലം ഒരു അറബിയല്ല. അറബി ഭാഷ അയാൾക്ക് വേണ്ടതുപോലെ അറിയുകയുമില്ല. ഖുർആനാണെങ്കിൽ തനി അറബിയിലുള്ളതും അറബി സാഹിത്യത്തിന്റെ അപ്രാപ്യ നിലവാരത്തിലുള്ളതും. എന്നിരിക്കെ ഈ ആരോപണം നിരർത്ഥമാണെന്ന് മാത്രമല്ല ബുദ്ധിശൂന്യതയും കൂടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രസ്തുത അനറബി ആരായിരുന്നുവെന്ന് നിർണയിച്ചുകൊണ്ടുള്ള ചില റിവായത്തുകൾ കാണാമെന്നല്ലാതെ ഒന്നും തീർത്തു പറയത്തക്ക ബലവത്തല്ല അവ. പേരറിയുന്നതിൽ പ്രത്യേകം പ്രയോജനമൊന്നുമില്ലതാനും.
2: വചനം 104. ഇന്ന നിശ്ചയമായും അല്ലദീന ലാ യുഅ്മിനൂന വിശ്വസിക്കാത്തവർ ബി ആയാതി ദൃഷ്ടാന്തങ്ങളിൽ ലക്ഷ്യങ്ങളിൽ അല്ലാഹി അല്ലാഹുവിൻ്റെ ലാ യഹ്ദീഹിം അവരെ നേർവഴിയിലാക്കുകയില്ല. അല്ലാഹു അല്ലാഹു വലഹും അവർക്കുണ്ട് ദാനും അവർക്കുണ്ടായിരിക്കും അദാബുൻ ശിക്ഷ അലീം വേദനയേറിയ.

0: നിശ്ചയമായും അള്ളാഹുവിന്റെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ, അവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്.
1: വചനം 105. ഇന്നമായഫ്തരി, കെട്ടിച്ചമക്കുക തന്നെ ചെയ്യുന്നു, കെട്ടിച്ചമക്കുക മാത്രം ചെയ്യുന്നു. അൽ കദിബ, വ്യാജം, കളവ്. അല്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവർ. ബി ആയാതി, ദൃഷ്ടാന്തങ്ങളിൽ. അല്ലാഹി, അല്ലാഹുവിൻ്റെ. വ ഉലായികഹും, അക്കൂട്ടർ തന്നെ. അൽ കദിബൂൻ, കളവ് പറയുന്നവർ.

0: അള്ളാഹുവിന്റെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ മാത്രമേ വ്യാജം കെട്ടിപ്പറയൂ. അവർ തന്നെയാണ് വ്യാജവാദികളും.
1: മേൽക്കണ്ടതുപോലെയുള്ള കള്ളവാദങ്ങൾ മുശരിക്കുകൾ വാദിക്കുവാൻ കാരണം അവർ അള്ളാഹുവിന്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരായതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയിൽ ശരിക്കും വിശ്വസിക്കുന്ന ആളായിരിക്കെ അവരെപ്പോലെ അദ്ദേഹം ഒരിക്കലും കള്ളവും വ്യാജവും കെട്ടിപ്പറയുകയില്ല തന്നെ എന്നു താൽപര്യം.
2: വചനം 106. മൻ കഫറ, ആർ അവിശ്വസിച്ചുവോ, ആരെങ്കിലും അവിശ്വസിച്ചാൽ, ബില്ലാഹി, അല്ലാഹുവിൽ, മിം ബഅദി, ശേഷമായി, ഈമാനിഹി, അവന്റെ വിശ്വാസത്തിന്റെ, ഇല്ല, ഒഴികെ, മൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടവൻ അഥവാ നിർബന്ധത്തിനു വിധേയൻ, വഖൽബുഹു, അവന്റെ ഹൃദയമാകട്ടെ, മുത്തമഇന്നുൻ, സമാധാനമടഞ്ഞതാണ്, ബിൽ ഈമാനി, വിശ്വാസം കൊണ്ട്, വലാക്കിൻ, എങ്കിലും, മൻശറഹ, വിശാലമാക്കപ്പെട്ടവൻ, ബിൽ കുഫ്രി, അവിശ്വാസം കൊണ്ട്, സ്വദ്റൻ, നെഞ്ച്, ഹൃദയം, ഹൃദയത്താൽ, ഫഅലൈഹിം, എന്നാൽ അവരുടെ മേൽ ഉണ്ടായിരിക്കും, ഗളബുൻ, കോപം, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, വലഹും, അവർക്കുണ്ട് താനും, അദാബുൻ, ശിക്ഷ, അലീം, വമ്പിച്ച.

0: ആരെങ്കിലും തന്റെ വിശ്വാസത്തിന് ശേഷം അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ സത്യവിശ്വാസം കൊണ്ട് തന്റെ ഹൃദയം അടങ്ങിയിരിക്കുന്നവനായിക്കൊണ്ടിരിക്കെ നിർബന്ധത്തിന് വിധേയനായവൻ ഒഴികെ അഥവാ അവൻ ഇതിൽ നിന്നൊഴിവാണ്. പക്ഷേ ആർ അവിശ്വാസം കൊണ്ട് നെഞ്ച് അഥവാ ഹൃദയം വികാസപ്പെട്ടുവോ എന്നാൽ അവരുടെ മേൽ അള്ളാഹുവിങ്കൽ നിന്നും കോപമുണ്ടായിരിക്കും, അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ടായിരിക്കും.
1: വചനം 107. ദാലിക, അത്, ബി അന്നഹും, അവർ എന്നുള്ളതുകൊണ്ടാണ്, ഇസ്തഹബ്ബു, അവർ സ്നേഹം കാണിച്ചു, അൽഹയാത്തദ്ദുനിയ, ഐഹിക ജീവിതത്തോട്, അലൽ ആഖിറ, പരലോകത്തെക്കാൾ, വ അന്നല്ലാഹ, അല്ലാഹു എന്നുള്ളതും, ലാ യഹ്ദി, അവൻ നേർമാർഗത്തിലാക്കുകയില്ല എന്നുള്ളതും, അൽ ഖൗമ, ജനങ്ങളെ, ജനതയെ, അൽ കാഫിരീൻ, അവിശ്വാസികളായ.
2: ذلك بأنهم استحبوا الحياة الدنيا على الآخرة وأن الله لا يهدي القوم الكافرين.
0: അത് പരലോകത്തേക്കാൾ ഐഹിക ജീവിതത്തോട് അവർ സ്നേഹം കാണിച്ചതുകൊണ്ടാകുന്നു, അവിശ്വാസികളായ ജനങ്ങളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ലെന്നുള്ളതുകൊണ്ടും ആകുന്നു.
1: വചനം 108. ഉലായിക, അക്കൂട്ടർ, അല്ലദീന, യാതൊരുവരാകുന്നു, തബഅല്ലാഹു, അല്ലാഹു മുദ്രകുത്തി, അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക്, ഹൃദയങ്ങളിൽ, വസമഇഹിം, അവരുടെ കേൾവിക്കും കേൾവിയിലും, വഅബ്സാരിഹിം, അവരുടെ കാഴ്ചകൾക്കും കണ്ണുകളിലും, വഉലൈകഹും, അക്കൂട്ടർ തന്നെ, അൽഗാഫിലൂൻ, അശ്രദ്ധർ, സുബോധം കെട്ടവർ.

0: അക്കൂട്ടരത്രേ, തങ്ങളുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചകൾക്കും അല്ലാഹു മുദ്രകുത്തിയവർ, അക്കൂട്ടർ തന്നെയാണ് അശ്രദ്ധന്മാരും.
1: വചനം 109. ലാ ജറമ, നിസ്സംശയം തെറ്റല്ല, അന്നഹും അവർ എന്നുള്ളത്, ഫിൽ ആഖിറത്തി പരലോകത്തിൽ, ഹും അവർ തന്നെ എന്നുള്ളത്, അൽ ഖാസിറൂൻ നഷ്ടക്കാർ.
2: ലാ ജറമ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ ഖാസിറൂൻ,
0: നിസ്സംശയമത്രേ പരലോകത്തിൽ അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നുള്ളത്.
3: സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം പിന്നീട് അവിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. മനസ്സിൽ ഉറച്ച വിശ്വാസവും അതിൽ സന്തുഷ്ടിയും ഉണ്ടായിരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞു മാറുവാൻ കഴിയാത്ത വല്ല നിർബന്ധത്തിനും വിധേയമായ കാരണത്താൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരുന്നവർ അതിൽ നിന്ന് ഒഴിവാണെന്നും മനഃപൂർവ്വം അവിശ്വാസത്തിന് വഴങ്ങുന്നവരെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നതെന്നും അല്ലാഹു സ്പഷ്ടമാക്കിയിരിക്കുന്നു. അവരുടെ മേൽ അല്ലാഹുവിൻ്റെ കോപമുണ്ടായിരിക്കും. അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. അവരെ നേർമാർഗത്തിലാക്കുകയില്ല. അവരുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചക്കുമെല്ലാം അല്ലാഹു മുദ്രവെക്കും. അഥവാ സത്യവും ന്യായവും ആലോചിച്ചറിയുവാനോ കണ്ടും കേട്ടും മനസ്സിലാക്കുവാനോ അവർക്ക് സാധ്യമല്ലാതാകും. തൻ്റെയിടവും സുബോധവുമില്ലാതെ ചിന്താശൂന്യരായിരിക്കും അവർ. പരലോകത്താകട്ടെ സകല ഗുണങ്ങളും നഷ്ടപ്പെട്ടവരുമായിരിക്കും എന്നൊക്കെ അല്ലാഹു അവർക്ക് താക്കീത് നൽകുന്നു. ആ മഹാപാതകത്തിന് അല്ലാഹു കൽപ്പിക്കുന്ന ഗൗരവം എത്ര മഹത്തരമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവിശ്വാസിയായ ഒരാൾ സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് സത്യവിശ്വാസം സ്വീകരിച്ച ഒരാൾ പിന്നീട് അവിശ്വാസത്തിലേക്ക് മാറുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ് ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ, ഹൃദയം വിശ്വാസം കൊണ്ട് അടങ്ങിയിരിക്കുന്നവനായി നിർബന്ധത്തിന് വിധേയമായവനൊഴികെ എന്ന വാക്യം അവതരിച്ചതെന്ന് കാണിക്കുന്ന പല റിവായത്തുകളും പല മഹാന്മാരും ഉദ്ധരിച്ചു കാണാം.
4: ശത്രുക്കളുടെ തുടരെ തുടരെയുള്ള അക്രമമർദ്ദനങ്ങൾ അസഹനീയമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചില പഴിവാക്കുകൾ പറയുകയും അവരുടെ ദൈവങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തു രക്ഷപ്പെട്ടു. വളരെ വ്യസനത്തോടുകൂടി ആ വിവരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അപ്പോൾ തൻ്റെ മനസ്ഥിതി എന്തായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു. തൻ്റെ മനസ്സ് ഈമാൻ അഥവാ സത്യവിശ്വാസം കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ ആദു ഇഫ് അദ്, അഥവാ അവർ ആവർത്തിച്ചാൽ നീയും ആവർത്തിച്ചു കൊള്ളുക. ഇതിനെപ്പറ്റിയാണ് ഈ വാക്യം അവതരിച്ചത് എന്നത്രേ പ്രസ്തുത റിവായത്തുകളുടെ ചുരുക്കം. അവതരണ സന്ദർഭം ഏതായിരുന്നാലും ആയത്തിൻ്റെ വിധി പൊതുവായിട്ടുള്ളത് തന്നെ, സംശയമില്ല. സത്യവിശ്വാസം ത്യജിക്കുവാൻ വേണ്ടി ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് അസഹ്യമായ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തൽക്കാലം രക്ഷപ്രാപിക്കുവാനായി പുറമെ കുഫർ അഥവാ അവിശ്വാസം അഭിനയിക്കുന്നതിന് വിരോധമില്ലെന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അമ്മാർ റളിയല്ലാഹുവിൻ്റെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതാണ് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ ഭിന്നാഭിപ്രായമില്ലതാനും നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ മർദ്ദനങ്ങൾ സഹിക്കുവാൻ തന്നെ വല്ലവരും തയ്യാറാകുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്നും പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ മുശ്രിക്കുകളുടെ ഏറ്റവും കടുത്ത മർദ്ദനമുറകൾക്ക് വിധേയരായിത്തീർന്ന ബിലാൽ, ഖബ്ബാബ്, അമ്മാറിൻ്റെ മാതാപിതാക്കൾ റളിയല്ലാഹു അൻഹും മുതലായ സ്വഹാബികളുടെ ചരിത്രം സുപ്രസിദ്ധമാണല്ലോ. ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഴുത്തിൽ കയറിട്ട് അദ്ദേഹത്തെ കുട്ടികൾക്ക് കളിക്കുവാൻ വിട്ടുകൊടുക്കുക, പതച്ച മണലിൽ കിടത്തി വലിയ പാറക്കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെക്കുക മുതലായ കടും കൈകൾ ചെയ്യപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം അഹദ് അഹദ് അഥവാ ഒരുവൻ ഒരുവൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു ചെയ്തത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കോപം വമിക്കുന്ന മറ്റൊരു വാക്ക് എനിക്കറിയാമായിരുന്നെങ്കിൽ അതായിരുന്നു ഞാൻ പറയുക എന്നുപോലും ആ ധീരമനസ്കനായ സ്വഹാബി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു അത്രേ. അമ്മാർ റളിയല്ലാഹുവിൻ്റെ മാതാപിതാക്കളായ യാസിറും സുമയ്യയും റളിയല്ലാഹു അൻഹുമ ശത്രുമർദ്ദനങ്ങളുടെ കാഠിന്യത്താൽ കൊല്ലപ്പെടുകയാണുണ്ടായത്. മാതാവിനെ രണ്ട് ഒട്ടകങ്ങൾക്കിടയിൽ കെട്ടിവിടുക മുതലായ കടും കൈകളൊന്നും ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ കഠിന ഹൃദയന്മാർ അവസാനം അവരുടെ ഗുഹ്യസ്ഥാനത്ത് കുന്തം തറച്ച് അവരെ കൊലപ്പെടുത്തി കളഞ്ഞു. ഇവർ രണ്ടുപേരുമായിരുന്നു ഇസ്ലാമിന്റെ പേരിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ രണ്ട് രക്തസാക്ഷികൾ. ഖബ്ബാബ് റളിയല്ലാഹുവിൻ്റെ യജമാനത്തി
3: അദ്ദേഹത്തെ ഇരുമ്പുകോൽ ചുട്ടുപഴുപ്പിച്ച് ശരീരത്തിൽ ചൂട് കുത്തിക്കൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിച്ചതേയുള്ളൂ. ഇതുപോലെയുള്ള സംഭവങ്ങൾ സ്വഹാബികളുടെ, വിശേഷിച്ചും പൂർവ്വ സഹാബികളുടെ ചരിത്രത്തിൽ സുലഭമാകുന്നു. ഫറളല്ലാഹു അൻഹും വ അർലാഹും, അല്ലാഹു തുടരുന്നു.
5: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി.
6: അടുത്ത പരിപാടി കാതൊർക്കുക, ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറ സാഫാത്ത് 63 മുതൽ 66 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
7: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: شجرة تخرج في أصل الجحيم.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 63-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 63-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇന്നാ ജഅൽനാഹ, തീർച്ചയായും അതിനെ നാം ആക്കിയിരിക്കുന്നു. ഫിത്നതൻ, ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. ലിദ്ദാലിമീൻ, അക്രമികൾക്ക്. ഇവിടെ അല്ലാഹു സുബ്ഹാന വ തആല സഖൂം വൃക്ഷത്തെക്കുറിച്ചാണ് തൊട്ടുമുകളിൽ പരാമർശിച്ചത്. ആ സഖൂം വൃക്ഷത്തെ അല്ലാഹു എടുത്തു പറഞ്ഞപ്പോൾ അതിൽ സംശയം പ്രകടിപ്പിച്ച, അതിനെ പരിഹസിച്ച ചില ആളുകൾ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് രംഗത്തു വന്നു. അവർ പറഞ്ഞു, തഅ്കുലുൽ അഖ്ദറു വൽ യാബിസു, ഈ നരകം അത് ഉണങ്ങിയതിനെയും പച്ചയെയും പച്ചയായിട്ടുള്ളതിനെയും തിന്നു തീർക്കും. എന്നാൽ മുഹമ്മദ് പറയുന്നു, നരകത്തിൽ നിന്നൊരു മരം മുളച്ചു വരുമെന്ന്. കൈഫ യകൂനു ഫിന്നാർ, എങ്ങനെയാണ് നരകത്തിലൊരു വൃക്ഷമുണ്ടാവുക? അതാണ് യഥാർത്ഥത്തിൽ അതവർക്കൊരു പരീക്ഷണമാക്കി എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അവരാകട്ടെ ലാലിമീങ്ങളാകുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഖുർആൻ പല ഭാഗത്തും ലാലിമീങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ അതും അതുപോലെയുള്ള പാപകൃത്യങ്ങളും ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊക്കെ അവർ അക്രമികളാണ് എന്ന് അള്ളാഹു പരാമർശിക്കാറുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഈ വചനം ഇത്തരത്തിലുള്ള വചനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച ചില ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ അള്ളാഹുവിൻ്റെ പരാമർശങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന, അതിനെ പരിഹാസപാത്രമാക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിൽ 60-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു,
0: വമാ ജഅൽന റുഇയ അല്ലതീ അറൈനാക ഇല്ലാ ഫിത്നതൽ ലിന്നാസ് വശ്ശജറത്തൽ മൽഊനത ഫിൽ ഖുർആൻ. വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല. അർറുഇയ അല്ലതീ അറൈനാക,
1: പ്രവാചകരെ, താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ചയെ,
0: ഇല്ലാ ഫിത്നതൽ ലിന്നാസ്,
1: ജനങ്ങൾക്ക് ഒരു പരീക്ഷണമല്ലാതെ ആക്കിയിട്ടില്ല. പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ഇസ്രാ, ഇസ്രാ മിഅ്റാജ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായിൽ അള്ളാഹു പ്രവാചകൻ തിരുമേനിക്ക് കാണിച്ചു കൊടുത്ത പല അത്ഭുതങ്ങളുമുണ്ടായിരുന്നു. അതാണ് ഈ പറഞ്ഞ അർറുഇയല്ലതീ അറൈനാക് എന്ന് പറഞ്ഞത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം തൻ്റെ സമൂഹത്തോട് പറഞ്ഞപ്പോൾ അവരിൽ പലരും അത്ഭുതത്തോടുകൂടിയാണ് അത് കേട്ടത്. അവർ പ്രവാചകനെ പരിഹസിക്കാൻ തയ്യാറായി. അതാണ് അതവർക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ ആക്കിയിട്ടില്ല എന്ന് അല്ലാഹു പറയാൻ കാരണം. അതേപോലെ തന്നെ വശജറത്തൽ മൽഊനത ഫിൽ ഖുർആൻ, ആ പറഞ്ഞതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹിയ ഷജറത്തു സഖൂം ഖവ്വഫല്ലാഹു ബിഹാ ഇബാദ, അത് സഖൂം വൃക്ഷത്തെക്കുറിച്ചാകുന്നു. ആ വൃക്ഷത്തെ അല്ലാഹു പറയുന്നത് തൻ്റെ ദാസന്മാർക്ക് ഭയമുണ്ടാക്കാൻ വേണ്ടിയാണ്, നരകത്തെക്കുറിച്ചുള്ള ഭയം അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരമൊരു വൃക്ഷത്തെക്കുറിച്ചുള്ള പരാമർശം അല്ലാഹു നടത്തിയത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അത് സംശയത്തിന് കാരണമായി. അവർ ഫിത്നയിൽ അകപ്പെടാൻ അത് കാരണമായി. അവർ ചോദിച്ചു, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് തീയിൽ ഒരു മരം മുളക്കുക? യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ വിശ്വാസമുള്ള ഒരാൾക്കും അല്ലാഹു പരലോകത്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഏത് കാര്യങ്ങളിലും ഒരു അവിശ്വാസത്തിനും ഒരു പ്രസക്തിയുമില്ല, ഒരു സംശയത്തിനും ഒരു പ്രസക്തിയുമില്ല എന്നത് വിശ്വാസികളായ ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനത്തെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണണം. ഇന്നും ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ, ഖുർആനിലും ഹദീസിലുമൊക്കെ അതിലുള്ള പരാമർശങ്ങളെ തങ്ങളുടെ ബുദ്ധിയിലിട്ട്, ആ ബുദ്ധിയുടെ മൂശയിലിട്ട് അതിനെ തട്ടിച്ചു നോക്കി ഇതെങ്ങനെയാണ് യുക്തിക്ക് നിരക്കുക, ഇതെങ്ങനെയാണ് ബുദ്ധിക്ക് നിരക്കുക എന്നൊക്കെ ചോദിക്കുന്ന ചില വിഡ്ഢികളെ, ചില അല്പജ്ഞാനികളെ ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ അവൻ്റെ വചനങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി, വളരെ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം എന്നതാണ് ഇത്തരം വചനങ്ങൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. 64-ാമത്തെ വചനം,
0: إِنَّهَا شَجَرَةٌ تَخْرُجُ فِي أَصْلِ الْجَحِيمِ
1: إِنَّهَا തീർച്ചയായും അത്, ഈ സഖൂം വൃക്ഷം, ഷജറത്തുൻ അതൊരു വൃക്ഷമാകുന്നു, ഒരു മരമാകുന്നു, തഖ്റുജു അത് പുറത്തുവരുന്നു, ഫീ അസ്ലിൽ ജഹീം നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന്, അതിൻ്റെ അടിത്തട്ടിൽ നിന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല ആ വൃക്ഷത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അല്ല ഉദ്ദേശിക്കുന്നവർക്ക് അല്ല ശിക്ഷ നൽകാൻ വേണ്ടി തന്നെയാണ്. മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്ന കാര്യം, ഇന്നി ഖലഖ്തുഹ മിനന്നാരി വഅസബ്തു ബിഹാ മൻശിഅ്തു മിൻ ഇബാദി, ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അടിമകൾക്ക് ശിക്ഷ നൽകാൻ വേണ്ടിയാണ് ഞാനത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് അത് രണ്ട് തരത്തിൽ ആവാൻ സാധ്യതയുണ്ടെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. ഒന്ന്, നരകത്തിൽ പൂർണ്ണമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വടാവൃക്ഷത്തെക്കുറിച്ചായിരിക്കാം ആ പരാമർശം. അന്നഹ ഷജറത്തുൻ കബീറ തംലഉന്നാർ കുല്ലഹ. മറ്റൊന്ന്, അന്നഹ ഷജറത്തുൻ മുതഅദ്ദിദ, അതൊരു പല വൃക്ഷങ്ങളുമായിരിക്കാം, ആ വർഗത്തിൽപ്പെട്ട, സഖൂം വർഗത്തിൽപ്പെട്ട പല വൃക്ഷങ്ങളുമായിരിക്കാം എന്നും പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഏതൊരു വൃക്ഷം എവിടെ മുളച്ചു വളരുന്നുവോ ആ മുളച്ചു വളരുന്ന സ്ഥലം ആ വൃക്ഷത്തെ സ്വാധീനിക്കും. അതിൻ്റെ ഗുണത്തിലും അതേപോലെ തന്നെ അതിൻ്റെ രുചിയിലും എല്ലാ അർത്ഥത്തിലും അതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെയാണ് നരകത്തിൽ ഉള്ള വൃക്ഷം എന്ന് അള്ളാഹു പറയാതെ, നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന വൃക്ഷം എന്ന് പറയാതെ, തഖ്റുജു അത് പുറത്തു വരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഫീ അസ്ലിൽ ജഹീം നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന് എന്ന്. പല മുഫസ്സിരീങ്ങളും അത് പറയുന്നിടത്ത് വളരെ ശ്രദ്ധേയമായൊരു പരാമർശം നടത്തിയത്, ആ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന് പുറത്തു വരുന്ന ആ വൃക്ഷം അത് അതിഭയാനകവും അതേപോലെ തന്നെ തീക്ഷ്ണമായ ചൂടുള്ളതും അതുപോലെ തന്നെ അതിശക്തമായ ചൂട് വമിക്കുന്നതും ആയിരിക്കും എന്ന് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, നരകം അതിഭയാനകമാണ്. ആ നരകത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നുവോ അതൊന്നും ഒരാൾക്കും സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തതാണ്. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചാണ് എപ്പോഴും വിലയിരുത്തേണ്ടത്. ആ നരകത്തിലെങ്ങാനും അകപ്പെട്ടു പോയാൽ ആ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് നരകത്തെ എന്തൊക്കെ കർമ്മങ്ങൾ എത്ര സൂക്ഷ്മതയോടുകൂടി ചെയ്തിട്ടാണെങ്കിലും ആ നരകത്തെ നിന്ന് സ്വന്തത്തെ രക്ഷിക്കാൻ, ആ നരകത്തിൻ്റെ വിറകായി മാറാതിരിക്കാൻ, അതിനുവേണ്ടിയാകണം നാം ഓരോരുത്തരും കാര്യമായി പരിശ്രമിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ ആ വചനങ്ങൾ ഓതിയതിനു ശേഷം അള്ളാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പ്രവാചകനും സ്വഹാബാക്കിറാം റദിയല്ലാഹു അൻഹും പറയാറുണ്ടെന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമുക്കും നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഭയത്തോടുകൂടിയല്ലാതെ വായിക്കാൻ കഴിയരുത്. ഭയം ആ വിഷയത്തിൽ നമ്മുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ടാകണം. അപ്പോഴാണ് നരകഭയത്താൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമ്മെ സഹായിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 65-ാമത്തെ വചനം, അതിന്റെ കുല, അതിന്റെ ശാഖ, കഅന്നഹു അത് ആയതുപോലെയുണ്ട്, റുഊസുഷയാത്തീൻ പിശാചുക്കളുടെ തലകൾ. ചില മുഫസ്സിരിങ്ങൾ അത് വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്നു, യഅനി അഗ്സാനുഹ അതിന്റെ ശാഖകൾ, അതിന്റെ കൊമ്പുകൾ. അതുപോലെ തന്നെ മറ്റു പല തഫ്സീറുകളിലും അതിൻ്റെ കുലകൾ, അതിൻ്റെ പഴങ്ങൾ എന്നും വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. വ ഫുറൂഉഹ അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ ശാഖകളും, അത് പിശാചുക്കളുടെ തലകളെപ്പോലെയുണ്ട്. യഥാർത്ഥത്തിൽ ആ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അതിൻ്റെ വിരൂപതയിൽ അതെത്രമാത്രം വികൃതമായതാണ്, കാണാൻ അറപ്പുളവാക്കുന്നതാണെന്നാണ് ആ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല വൈരൂപ്യതയിലാണ്, വിരൂപതയിലാണ് പിശാചുക്കളുടെ തലകളോട് അതിന് ഉപമിച്ചത്. അത് നമ്മുടെ മനസ്സുകളിൽ തീർച്ചയായും, പിശാചുക്കളുടെ തലകളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുക വളരെ വിരൂപമായ, വികൃതമായ ഒരു രൂപമായിരിക്കുമെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതുപോലെ മലായിക്കത്തുകളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഏറ്റവും സൗന്ദര്യമുള്ളവരാണ് എന്ന ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ആ സൗന്ദര്യമാണ് രൂപപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ടുള്ള ദീർഘമായ പരാമർശങ്ങളിൽ ആ പ്രവാചകനെ കാണാൻ ഇടയായ ചില സ്ത്രീകൾ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തിയത് 31-ാമത്തെ വചനത്തിൽ, സൂറത്ത് യൂസുഫിലെ 31-ാമത്തെ വചനത്തിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാശ ലില്ലാഹി മാ ഹാദാ ബശറ ഇന് ഹാദാ ഇല്ലാ മലകും കരീം. അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് വലിയതായി തോന്നി. സാധാരണ മനുഷ്യൻ്റെ പ്രകൃതി വ്യത്യസ്തമായി, മനുഷ്യൻ്റെ ഭംഗിയിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് വലിയ കാര്യമായി തോന്നി. അവർ അവരുടെ കൈകൾ ഛേദിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, ഹാശലില്ലാ, അള്ളാഹുവാണേ സത്യം, മാ ഹാദാ ബശറ, ഇതൊരു മനുഷ്യനല്ല, ഇൻ ഹാദാ ഇല്ലാ മലകും കരീം, ഇത് മാന്യനായ ഒരു മലക്കല്ലാതെ മറ്റൊന്നുമല്ല. ഈ വചനം അതിൽ പരാമർശിക്കപ്പെട്ട കാര്യം ഭംഗിയുടെ കാര്യത്തിലാണ്. ആ സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഒരു മലക്കായി മനസ്സിൽ കണ്ടത്. എന്നതുപോലെ മലക്കുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഏറ്റവും മനോഹരമായ രൂപമാണ്, അല്ലെങ്കിൽ സൗന്ദര്യമാണ് നമ്മുടെ മനസ്സിൽ കയറി വരിക. എന്നാൽ പിശാചുക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വികൃതമായ, വിരൂപമായ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. അതുതന്നെയാണ് വചനത്തിൽ വ്യക്തമാക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സഖൂം വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ത്വൽഉഹ അതിൻ്റെ കുലകൾ കഅന്നഹു റുഊസുഷ്ഷയാത്തീൻ പിശാചുക്കളുടെ തലകളെപ്പോലെയുണ്ട് എന്ന് പരാമർശിച്ചത്. സഹോദരന്മാരെ, ആ വൃക്ഷം, അതിലെ ആ കനി നൽകപ്പെടുന്ന ആളുകളുടെ അവസ്ഥയാണ് അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. തീർച്ചയായും അതിനേക്കാൾ ശക്തമായ, അതിനേക്കാൾ ഭയാനകമായ ഒരു ഭക്ഷണം അവർക്ക് ലഭിക്കാനില്ല എന്നത്. അതാണ് അത്തരം പരാമർശങ്ങൾ മറ്റു പല സൂറത്തുകളിൽ നിന്നും ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. 66-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഫഇന്നഹും തീർച്ചയായും ആ നരകാവകാശികൾ, ലആകിലൂന അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. മിൻഹ ആ സഖൂമിൽ നിന്ന്. ഫമാലിഊന അവർ നിറക്കുന്നവരാകുന്നു. മിൻഹ ആ സഖൂമിൽ നിന്ന്. അൽബുതൂൻ വയറുകൾ. ഈ വികൃതമായ ഏറ്റവും അരോചകരമായ കാഴ്ചയിലും രുചിയിലും മണത്തിലും ഏറ്റവും മോശമായ ഈ ഭക്ഷ്യപദാർത്ഥം അല്ലെങ്കിൽ ഈ വൃത്തികെട്ട ഭക്ഷണം ആർത്തിയോടുകൂടി നരകാവകാശികൾ കഴിക്കുമെന്നാണ് അള്ളാഹുവിന്റെ വചനം വ്യക്തമാക്കുന്നത്. ഫഇന്നഹും തീർച്ചയായും അവർ എന്ന് പറഞ്ഞതിനു ശേഷം വെറും ആക്കിലൂൻ എന്നല്ല, ലആക്കിലൂൻ. മുഫസ്സിരീങ്ങൾ പറയുന്നു അള്ളാഹു ആ കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, അവർ ഭക്ഷിക്കുക തന്നെ ചെയ്യും, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. സഹോദരന്മാരെ, നാം ഈ ദുനിയാവിലെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കണം. വൃത്തികെട്ട മണമുള്ള ഒരു ഭക്ഷ്യപദാർത്ഥം എത്ര അവജ്ഞയോടുകൂടിയാണ് നമ്മൾ വലിച്ചെറിയാറുള്ളത്. അതേപോലെ തന്നെ ഭക്ഷ്യപദാർത്ഥത്തിൽ അതിൻ്റെ രൂപത്തിൽ തന്നെ മോശമായ ഒരു രൂപം, മോശമായ ഒരു കാഴ്ച, അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഭക്ഷണം കഴിക്കുക എന്നത് നമുക്കൊരിക്കലും കഴിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരു വേള അത്തരം ഭക്ഷണങ്ങളെങ്ങാനും കഴിച്ചാൽ തന്നെ അത് ഛർദ്ദിച്ചു കളയാൻ പോലും കാരണമായിത്തീരും. മനസ്സിൽ അത്രയും പ്രയാസം അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ നരകാവകാശികൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു, അവരത് തിരസ്കരിക്കുമെന്നല്ല, അവരത് വലിച്ചെറിയുമെന്നല്ല. അള്ളാഹുവിന്റെ വചനം ഫഇന്നഹും തീർച്ചയായും അവർ, ലആകിലൂന ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. മിൻഹ അതിൽ നിന്ന്. അതും മാത്രമല്ല, ഫമാലിഊൻ അവർ നിറക്കുന്നവരാകുന്നു. ഒരല്പം കഴിച്ച് ബാക്കി കളയുകയല്ല, ഫമാലിഊൻ അവർ നിറക്കുന്നവരാകുന്നു. മിൻഹ ആ ഭക്ഷണത്തിൽ നിന്ന്. അൽബുതൂൻ വയറുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള വളരെ മോശമായ അവസ്ഥയിൽ നിന്ന്, ഭയാനകമായ ഇത്തരം ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും, നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറ സാഫാത്ത് 63 മുതൽ 66 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ സൂറ ഗാഫിർ 23 മുതൽ 37 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഖാലിദ് അൽ ജലീൽ.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: മാന്യശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ യൂനിസിലെ 96 മുതൽ 109 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹറാനി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 26 കൂടിയ വചനങ്ങളും നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

الثلث فإن كان له إخوة فلأمه السدس

ولد فإن كان لهن ولد فلكم الربع مما تركن

الظالمين ولهن الربع مما تركتم إن لم يكن لكم ولد

0: يعفو عنهم وكان الله عفوا غفورا.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 26 കൂടിയ വചനങ്ങളുമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക്

0: ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുറാനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ 33 അധ്യായം സൂറത്തുൽ അഹ്സാബ് 46 മുതൽ 73 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അലി ജബ്ബാർ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 510 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ. ഇന്ന് നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് സാദ് അൽ ഖാമിദി.

0: يستبدل قوما غيركم ثم لا يكونوا أمثالكم.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസ്റഫിലെ പേജ് നമ്പർ 510 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൻ നജ്മിലെ 27 മുതൽ 62 വരെ വചനങ്ങൾ. പ്രമുഖ ഖാരി ഹബ്സ അൽ ബല്ലൂശിയുടെ ശബ്ദത്തിലാണ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീറു സഅദി. സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും അവതരിപ്പിക്കുന്നത് നസറുല്ലാ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് സൂറത്തുൽ ദുഹ 93-ാം അധ്യായം സൂറത്തുൽ ദുഹയുടെ തുടർന്നുള്ള 5 മുതൽ 11 വരെയുള്ള അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യമായി നമുക്കതിൻ്റെ മധുരമായിരിക്കുന്ന പാരായണം, സൂറത്തുൽ ദുഹയുടെ 5 മുതൽ 11 വരെയുള്ള പാരായണം നമുക്കൊന്ന് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇതിന്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകൾ അടങ്ങിയിരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അലം യജിദ്ക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ? യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടവൻ അഭയം നൽകി, ആശ്രയം നൽകി അഥവാ രക്ഷ നൽകി, ചേർത്തു തന്നു. വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദോല്ലൻ, വഴിയറിയാത്തവനായിട്ട്. തെറ്റിയ, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി. വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ആഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പ്രാപ്തനാക്കി. ഫഅമ്മ, എന്നിരിക്കെ അപ്പോൾ. അൽയതീമ, അനാഥയെ. ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. വഅമ്മസ്സായില, അപ്പോൾ ചോദിക്കുന്നവനെ. ഫലാ തൻഹർ, നീ മിരട്ടിവിടരുത്, ആട്ടിക്കളയരുത്. വഅമ്മാ ബിനിഅമതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി. റബ്ബിക, നിന്റെ റബ്ബിൻ്റെ. ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക. വിശുദ്ധ ഖുർആനിലെ 93-ാം അധ്യായം സൂറത്തുൽ ദുഹയുടെ 5 മുതൽ അവസാനം വരെയുള്ള 11 ആയത്തുകളാണ്, വചനങ്ങളാണ് ഈ സൂറത്തിലടങ്ങിയിട്ടുള്ളത്. 5 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളുടെ വാക്കർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ, ഇനി കുറച്ചുകൂടി വ്യക്തതയും അതോടൊപ്പം തന്നെ എഴുതിയെടുക്കുവാനും മനസ്സിലാക്കുന്നവർക്കും കൂടുതൽ എളുപ്പത്തിനും വേണ്ടി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവൻ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ, അതിൻ്റെ കേൾവിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
1: അലം യജിദക യതീമൻ ഫആവാ,
2: നിന്നെ അവൻ ഒരു അനാഥയായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ?
1: വവജദക ദാല്ലൻ ഫഹദ,
2: നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
1: വവജദക ആഇലൻ ഫഅഗ്ന,
2: നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ട് അവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിവിടുകയും ചെയ്യരുത്. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക.
0: സൂറത്തുൽ ദുഹയുടെ 1 മുതൽ അവസാനം വരെയുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ, അതുപോലെ തന്നെ വാക്കുകളുടെ അർത്ഥങ്ങൾ, അപ്രകാരം തന്നെ അത് ഒന്നിച്ചുള്ള മഅനകൾ, അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാല്ലാ, ഈ 5 മുതൽ അവസാനം വരെയുള്ള 11 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് തഫ്സീറു സഅദിയാണ്. മഹാനായ നസറുദ്ദീൻ അസ്സഅദി തൻ്റെ തഫ്സീറിൽ വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങളെ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം പരിഭാഷപ്പെടുത്തിയതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. 5-ാം ആയത്ത് മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളുടെ വിശദീകരണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഭാഗത്തേക്ക് ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു തന്നെ അറിയാവുന്ന ചില പ്രത്യേക കാര്യങ്ങളെ എടുത്തു പറയുകയാണിവിടെ. നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ? അതായത്, സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പിതാവും മാതാവും മരണപ്പെട്ടതായി കാണുകയും എന്നിട്ട് അല്ലാഹു അഭയം നൽകുകയും ചെയ്തു. അതായത്, പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആദ്യം സംരക്ഷണം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം പിതൃവ്യനായ അബൂ ത്വാലിബിനെ അല്ലാഹു സംരക്ഷണം ഏൽപ്പിക്കുകയും ചെയ്തു. സത്യവിശ്വാസികളുടെ സംരക്ഷണത്തിലൂടെ അല്ലാഹു ശക്തി നൽകുന്നതുവരെ ഈ നില തുടർന്നു. നിന്നെ അവൻ വഴിയറിയാത്തവനായി കാണുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസമോ വേദഗ്രന്ഥമോ എന്തെന്നറിയാത്തവനായി നിന്നെ കണ്ടു. അപ്പോൾ നിനക്കറിവില്ലാത്തത് നിന്നെ പഠിപ്പിച്ചു. ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കുമെത്താൻ അവൻ നിന്നെ സഹായിച്ചു. നിന്നെ ദരിദ്രനായി കണ്ടപ്പോൾ വരുമാനവും സമ്പത്തും ലഭിക്കുന്ന രാജ്യങ്ങൾ നിനക്ക് കീഴടക്കിത്തന്നു. നിനക്കുള്ള കുറവുകളെല്ലാം നികത്തിത്തന്നവൻ നിന്റെ മുഴുവൻ പോരായ്മകളും ഭാവിയിൽ പരിഹരിക്കും. അവൻ നിന്നെ ഐശ്വര്യത്തിലെത്തിച്ചു, നിനക്കഭയം നൽകി നിന്നെ സഹായിച്ചു, നേർമാർഗത്തിലുമാക്കി. ഇവയ്ക്കെല്ലാം നീ നന്ദിയുള്ളവനാകുക. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. അനാഥയോട് നീ മോശമായി പെരുമാറരുത്. അവൻ്റെ കാര്യത്തിൽ നിന്റെ മനസ്സ് കുടുസാകരുത്. അവനെ നീ വിരട്ടരുത്. അവനെ ആദരിക്കുകയും സാധ്യമായതെല്ലാം അവന് നീ നൽകുകയും നിന്റെ മരണശേഷം നിന്റെ മക്കളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അവ്വിധം നീ അനാഥയോട് പെരുമാറുകയും ചെയ്യുക. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിയോടിക്കുകയും ചെയ്യരുത്. ചോദിച്ചു വരുന്നവൻ്റെ ആവശ്യങ്ങളെ തടയുന്ന വിധത്തിൽ അവനെ വിരട്ടുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്ന വാക്കുകൾ നിന്നിൽ നിന്നുണ്ടാകരുത്. മറിച്ച് സാധ്യമായത് നൽകുകയോ നന്മയോടും മാന്യതയോടും കൂടി അവനെ തിരിച്ചയക്കുകയോ ചെയ്യുക. അറിവും ധനവും ചോദിക്കുന്നവരെല്ലാം ഇതിൽ ഉൾപ്പെടും. അതിനാലാണ് അധ്യാപകൻ വിദ്യാർത്ഥിയോട് നല്ല സ്വഭാവവും ആദരണീയമായ സമീപനവും കനിവും കാണിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത്. അതവൻ്റെ നല്ല ഉദ്ദേശത്തെ സഹായിക്കലും നാടിനും നാട്ടുകാർക്കും ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നവരെ ആദരിക്കലും കൂടിയാണ്. നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കും. ഈ അനുഗ്രഹത്തിൽ മതപരവും ഭൗതികവുമായ രണ്ടനുഗ്രഹങ്ങളും ഉൾപ്പെടും. അനുഗ്രഹത്തിൽ അള്ളാഹുവിനെ നീ പുകഴ്ത്തുക. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതു നീ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുക. ഇല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങളെ പൊതുവിൽ പരാമർശിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നന്ദി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അനുഗ്രഹദാതാവായ അള്ളാഹുവോട് ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കുന്നതുമാണ്. ഗുണം ചെയ്യുന്നവനെ സ്നേഹിക്കൽ ഹൃദയത്തിൻ്റെ പ്രകൃതിയാണ്.
0: മലയാളത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നൽകിയ അതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പരിഭാഷ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഖുർആനുമായി കൂടുതൽ അടുക്കുവാനും അതോടൊപ്പം കൂടുതൽ വിജ്ഞാനീയങ്ങളിലേക്കും അറിവുകളിലേക്കും പ്രവേശിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും അവസരങ്ങൾ നൽകുമാറാവട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി സമാപിക്കുന്നു. സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും നൽകിക്കൊണ്ട് അവതരിപ്പിച്ചത് നസറുല്ലാ സ്വലാഹി.

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
3: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
2: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
4: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: نور أضل على الحياة رحيم.
0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറ ഫാത്തിർ മുതൽ സൂറ സോഫാത്ത് വരെ നമുക്ക് ശ്രവിക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ഫാത്തിർ മുതൽ സൂറത്തു സ്വാഫാത്ത് വരെയാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
2: വിശ്വാസകാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: أعوذ بالله من الشيطان الرجيم.

0: ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرت إن أُشارنم وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ أخذنا ഹംസ കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന വഇദ് അഖദ്ന വഇദ് അഖദ്ന അല്ല വഇദ് അഖദ്ന ഖ. അതുപോലെ അഖദ് ദാൽ, ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ മീസാഖ അല്ല മീസാഖ മീസ ഥ ഥ ഫി സു എസ്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകിൽക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അതാണ് ശ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ദ. മീ ശ ക ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീ ശ ക ബനീ ഇസ്രായീൽ. ഈ മദ്ദ്, ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ എന്നതിലെ യാ, ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ, ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല, ഈ ദൈർഘ്യം, ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ ഇസ്രോ, അവിടെ അലിഫ്, ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ ഇസ്രായീല. ലാ തഅബുദൂന ലാ തഅയിന് തൊണ്ടയുടെ മധ്യഭാഗം. ലാ തഅബുദൂന ഇല്ലല്ലാഹ് ലാ തഅബുദൂന ഇല്ലല്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്. വബിൽ വാലിദൈനി ഇഹ്സാന, വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹാ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ, ഇങ്ങനെ, ഇതാണ് ഇദ്ഗാം ബിഗുന്ന. വദിൽ ഖുർബ, വസിൽ എന്നല്ല വദിൽ, വദിൽ ഖുർബ ഖുർ റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം. അതേസമയം ഖുർബ എന്നല്ല ഖുർബ ഖുർബ. വലിയ ഥേമ വലിയ താമ എന്നല്ല, കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ ഥേമ വൽ മസാക്കീനി വൽ മസാക്കിൻ, ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല വൽ മസാക്കീനി. വഖൂലു വഖൂലു ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഹ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല വഖൂലു ലിന്നാസി, നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഹുസ്ന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലു ലിന്നാസി ഹുസ്ന, അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന, അതല്ല എങ്കിൽ കൂട്ടി ഒതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഹുസ്നൗ വഅഖീമു വഅഖീമു സ്സലാത വഅഖീമു അല്ല വഅഖീമു ഖാഫ് വഅഖീമു സ്സലാത സാദ്, വളരെയധികം ശ്രദ്ധിക്കണം. സാദ് ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വഅഖീമു സ്സ വഅഖീമു സ്സലാത വഅഖീമു സ്സലാത വആതു സ്സകാത വആതു സ്സകാത. ഇവിടെ വഅഖീമു സ്സലാത, ഈ സ്സലാത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്വലവാത്ത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സക്കവാത്ത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്വലവാത്ത എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് സ്വലാത്ത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക, അപ്പോൾ സ്വലാത്ത.
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം തഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത്ത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ ഹ ഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ.

മിങ്കും വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ വ എന്തും വ എന്തും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ബിഗുന്ന സാക്കിന നൂനിന് ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ്. വ എന്തും ശേഷം നോക്കൂ, മുഅരിദൂൻ വ എന്തും മു മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് ഗാം മുതമാഥിലൈൻ മീമിനടുത്ത മീമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇത് ഗാം മുതമാഥിലൈൻ ആണ്, അതാ ഒരേ അക്ഷരമാണ്, അതാണ് ഇത് ഗാം മുതമാഥിലൈൻ. വ എന്തും മുഅരിദൂൻ വ എന്തും മുഅഇൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂൻ ദാദിന്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈറിൽ മഗ്ദൂബി വലദ്ദ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാഹ്. وَأَنْتُمْ مُعْرِضُونَ إِنَّهُ ഒന്നുകൂടെ അതാ.

0: സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: أعوذ بالله من الشيطان الرجيم. ولقد

0: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ്, 25 മുതൽ 44 കൂടി വചനങ്ങളുടെ വശ്യസുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെ ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽബുദൈർ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറ അൽ ബഖറ ആയത്ത് 26 മുതൽ 29 വരെ ഖലീഫ അസ്സുനൈജിയുടെ ശബ്ദം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 26 മുതൽ 29 വരെ ഖലീഫ സുനൈജിയുടെ ഖിറാഅത്താണ് കേട്ടത്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിന്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24 വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ബോബ്. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദാ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഹീ, എന്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എന്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം, ഇതാ എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എന്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തന്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലി ഖൗലിഹി, ഒരുപക്ഷേ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനി ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1713-ാമത്തെ ഒരു ഹദീസ് എടുത്തു കൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിന്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷേ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖത്അഅ്തു ലഹു മിൻ ഹഖ്ഖി അഖീഹി ശൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തന്റെ സഹോദരന്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എന്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഹുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അതം മിനന്നാർ,
യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പ് പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യൻ്റെ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,

0: അദാബ്. 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂഉ ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂഉ ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത്ത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിന സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അന്ന ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ. യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നേ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖർറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബിതൗബത്തി നസൂഹി വൽ ഇബാദത്തി, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. ആൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫി സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദ് തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേറിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വനസ്ജുദുഹ ശുക്റാ, നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെന്ന് കേട്ടില്ലേ, അദ്ദേഹത്തിന് സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90-ാമത്തെ ആയത്തിൽ കാണാം, ഉലായിക്കല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ, അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും, അവരെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹ അൽ മിഅ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം, അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബി അദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫദ്ലൻ അൻ നബിയ്യി നബിയ്യിൻ മിൻ അംബിയാ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയാ കമാ ലതഖു മൻ അർസല അൽ അംബിയാ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അള്ളാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാ. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫഖീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്സഹീഹു അല്ലദി ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി, അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനൂവ അമിലുസ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: Peace Radio, tuned to reality.
4: Peace Radio. Peace Radio. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക,

0: ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിനോദത്തോടൊപ്പം വിജ്ഞാനവും. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി അല്ലാഹു സമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ ടെലികിസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ, വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരം കാര്യം, വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് ഉത്സാഹം നൽകുക എന്നൊരുദ്ദേശത്തിലാണ് ഈ പ്രോഗ്രാം പോലും സംഘടിപ്പിക്കപ്പെടുന്നത്. ഇൻഷാ അല്ലാ അത് പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമലൈക്കും
4: വറഹ്മത്തുള്ളാഹി.
3: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: അമ്ന.
3: അമ്ന, മോൾ എവിടുന്നാ വിളിക്കുന്നത്?
4: തരിഷ്, കരിവാരക്കുണ്ട്, തരിഷ്, മലപ്പുറം.
3: മലപ്പുറം, ഓക്കേ. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിൽ അല്ലേ. ഇതിനു മുമ്പ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ? കുറെ തവണ വിളിച്ചിട്ടുണ്ടോ?
4: പഠിക്കുന്നുണ്ടോ? ഒരു വർഷം ഖുർആനില് പോയിനോ.
3: മോളെ പേര് അമ്ന എന്നല്ലേ പറഞ്ഞേ? അമ്ന. അപ്പം അമ്ന, മോൾക്ക് ഒരു തവണ സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലേ?
4: എനിക്ക് ലാസ്റ്റത്തെ ജുസുവിനെ കുറച്ചായിട്ടുള്ള അറിയാം.
3: ലാസ്റ്റ് എന്ന് എങ്ങനെ പറഞ്ഞത്?
4: ലാസ്റ്റത്തെ അവസാനത്തെ ജുസുവിനെ കുറച്ചുള്ള അറിയാം.
3: കുറച്ചറിയുള്ളൂ, ബാക്കി എവിടുന്ന അറിയാ?
4: പഠിച്ച.
3: നമുക്ക് ശ്രമിച്ചു നോക്കല്ലേ കിട്ടുമെന്ന്. മോളെ സ്കൂളൊക്കെ തുറന്നോ?
4: സ്കൂളൊക്കെ തുറന്നു.
3: പോവലുണ്ടോ? കരുവാരക്കുണ്ട് തന്നെയാണ് സ്കൂൾ ഉള്ളത്? എങ്ങനെയാ പോവല്? ഏതൊക്കെ ദിവസമാണ്? വ്യാഴം, വെള്ളി, ശനിയാണോ അല്ലെങ്കിൽ
4: തിങ്കൾ, ചൊവ്വ, ബുധൻ?
3: തിങ്കൾ, ചൊവ്വ, ബുധൻ അല്ലേ. ഓ, അപ്പൊ സ്കൂളിലൊക്കെ തുറന്നപ്പോ സന്തോഷായോ? ഓൺലൈൻ ക്ലാസ് ഉണ്ടാവലുണ്ടോ?
4: അപ്പൊ
3: ഉണ്ടാവലുണ്ട് അല്ലേ. എന്നാലേ മോളോട് ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. പേടിയുണ്ടോ?
4: സിമ്പിൾ ചോദ്യം ചോദിച്ചാൽ മതി.
3: വളരെ സിമ്പിൾ ചോദിച്ചാൽ മതി. നമുക്ക് ആലോചിക്കാം.

0: റെഡി അല്ലേ? പേടിയുണ്ടോ? കുറച്ച് പേടി എന്തിനാ? പേടി കുറച്ചും ഒന്നും വേണ്ട, ഓക്കെ? തീരെ വേണ്ട. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഒരായത്തോതും അത് ഏത് സൂറത്തിലാണ് എന്ന് പറയുന്ന മതി. ഓക്കെ. أفلا ينظرون إلى الإبل كيف خلقت. ഈ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت. മുള്ള അടുത്ത് ആരുണ്ടോ സഹായിക്കാൻ? ഉണ്ടെങ്കിൽ അവരോട് സഹായിക്കരുത്, പറയണേ.
1: ആശിയാണോ?
0: ആണോ? എങ്ങനെ
1: ഉറപ്പായത്?
0: എങ്ങനെ ഉറപ്പായത്?
1: അതെ, എന്തറിയാ, ഞാന് ഇത് കൊറച്ച് ഇതിനെ കൊറച്ചൊക്കെ ഞാൻ കാണാപ്പാടം പഠിച്ചു.
0: കാണാപ്പാടം പഠിച്ചിന്? പിന്നെ ഉറപ്പായി. മാഷാല്ലാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മത്സരത്തിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഓക്കെ, റെഡി അല്ലേ? ഇത് കുറച്ചൊരു ടഫ് ആയിരിക്കും കേട്ടോ. കുറച്ചൊരു ടഫ് ഇല്ലാണ്ട് പിന്നെ എന്ത് മത്സരാണ്? കുറച്ചൊരു ടഫ് ഒക്കെ വേണ്ടല്ലേ, പിന്നെ ഒരു മത്സരത്തിന്റെ ഒരു ഇത് കിട്ടൂലോ. ചോദ്യം ഇതാണ്. ഇതിന്റെ ശേഷമുള്ള ആയത്ത് ഊത. സമയം ഉണ്ടാവില്ല കേട്ടോ, നമ്മളിങ്ങനെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം കടക്കുമ്പോ

0: ഒരാത്തും കൂടി രണ്ടായത്ത് കൂടി ഓതണം. ആ വേഗം. ടോട്ടൽ മൂന്നായത്തുകള്.
1: ഞാനേ കാണാതെ പഠിച്ചതുകൊണ്ടേ ആഫുള്ള ഞാൻ പഠിച്ചിട്ടുള്ളൂ. അവിടുന്ന് ഞാൻ ഓതി തന്നതാ.
0: എങ്ങനെ മോള് പറഞ്ഞ മനസ്സിലായില്ല?
1: അതോ ഇതിന്റെ ബാക്കി ഞാൻ പഠിച്ചിട്ടില്ല.
0: മോള് എവിടെ വരെ പഠിച്ചിട്ടുണ്ട്?
1: ഞാനിപ്പോ ഓതിയില്ലേ.
0: അത്ര. ഓക്കെ, എന്നാ നമുക്ക് ചോദ്യം ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പോ ചോദ്യം ഇതാണ്. فقال لهم رسول الله ناقة الله وسقياها. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? ഇപ്പോ ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? പെട്ടെന്ന് പറയണം. ദാ 20 സെക്കൻഡ് സമയം. 2 സെക്കൻഡ്, 2+6 സെക്കൻഡ് കഴിഞ്ഞു. ഉത്തരം പറയട്ടെ. ശംസ് എന്ന ഉത്തരം തെറ്റായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാവോ? ഇല്ല. അപ്പൊ ഉത്തരം തെറ്റാണോ?
1: അല്ല.
0: ശരിയാണോ? എന്നാൽ ഉത്തരം ചെറുതായിട്ട് എന്തായിട്ടുണ്ട്? എന്തായിട്ടുണ്ട്? എന്തായിട്ടുണ്ടാവും? വലിയ ശരി തന്നെയാണ്. സൂറത്തു ശംസ് എന്നുള്ളത് ആണ് ശരി ഉത്തരം. അപ്പോ രണ്ട് ചോദ്യങ്ങൾക്ക് ആരാണ് ഉത്തരം പറഞ്ഞത്? ഞാൻ. എന്റെ പേരെന്താ? അമ്ന. അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് അമ്ന മോള് ഉത്തരം പറഞ്ഞു. ഇനി വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അതിനും കൂടെ ഉത്തരം പറഞ്ഞാൽ എന്ത് കിട്ടും? സമ്മാനം കിട്ടും. പക്ഷെ നമുക്ക് സമ്മാനം വേണ്ടല്ലോ, നമുക്കൊരു തവണ സമ്മാനം കിട്ടിയതല്ലേ. ഇത് എന്തിനാ സമ്മാനം ഒക്കെ വാങ്ങി വെച്ചിട്ട് എന്താ പ്രശ്നം? ഇപ്പൊ എന്താ ഉണ്ടാവുക? സമ്മാനം കൊണ്ട് നിറഞ്ഞിട്ട് എന്താ സംഭവിക്കും? അപ്പൊ സമ്മാനം വേണ്ടല്ലോ. വേണം. എന്നാ പിന്നെ ഒരു സമ്മാനം തരാ. നമ്മള് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും ഒരായത്ത് തോന്നും, അതിന് തൊട്ട് മുകളിലുള്ള ആയത്ത് പറയണം. മനസ്സിലായോ? അതായത് ഈ ചോദ്യത്തിന് വെറും 10 സെക്കൻഡ് മാത്രം സമയമുള്ളൂ. അപ്പം ചോദ്യം ചോദിക്കും, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഔട്ടാവും. ഞാൻ ഉത്തരം പറയും. ഞാൻ ഉത്തരം പറഞ്ഞാൽ ആരൗട്ടാവും? അപ്പൊ നമ്മൾ രണ്ട് ഞാനുമാര് തമ്മിലുള്ള മത്സരമാണ്. പാരാ ജയിക്കാൻ നോക്കാം. ഓക്കെ. അപ്പൊ ചോദ്യം ഇതാണ്. ഇന്ന ഇലാ റബ്ബിക റുജഅ. ഇതിനെ തൊട്ട് തൊട്ട് മുകളിലുള്ള ആയത്താണ്. തൊട്ട് മുകളിലുള്ള ആയത്താണ്. ശേഷമുള്ള ആയത്തല്ല, മുകളിലുള്ള ആയത്താണ്. ഇന്ന ഇലാ റബ്ബിക റുജഅ. 10 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഒരു 10 സെക്കൻഡ് കൂടി എക്സ്ട്രാ ടൈം എന്ന നിലക്ക് തരാം. പക്ഷെ ഇനി നീട്ടൂല. ദാ കഴിഞ്ഞു, കഴിഞ്ഞു. 1, 2, 3. ഉത്തരം പറയട്ടെ. പറയട്ടെ. അർറാഹു സ്തഗ്ന എന്നുള്ളതാണ് എന്ത് ഉത്തരം? പഠിച്ചതായിരുന്നു. മറന്നുപോയതാ? മറന്നുപോയ സാരല്ല. മറന്നുപോയപ്പോ എന്താ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മറക്കുന്നുണ്ട്. അപ്പം പക്ഷെ ഈ കാര്യം അങ്ങനെ നിസ്സാരമായി മറക്കാൻ പാടില്ല, നമ്മൾ എന്താക്കണം, നല്ലോണം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കും. സൂറത്തു ഏതായിരിക്കും? ഈ സൂറത്തിലെ അഞ്ച് ആയത്തുകളാണ് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചത്. അപ്പൊ ഏതാ സൂറത്ത്? സൂറത്തു ആലക്കാണ് ട്ടോ. അപ്പോ പ്രശ്നല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം സമ്മാനം വാങ്ങാം. കുഴപ്പമില്ലല്ലോ. ആയിക്കോട്ടെ, അപ്പൊ നന്നായി പഠിക്കണം കേട്ടോ മോള്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ഈ എപ്പിസോഡിലെ മറ്റൊരു വിദ്യാർത്ഥിയിലേക്ക് നമ്മൾ പോകുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹംദാൻ വീട്ടി. മോൻ എവിടുന്നാ വിളിക്കുന്നത്?
1: കരുവാരക്കുണ്ട്.
0: കരുവാരക്കുണ്ട്. ഇതിന്റെ മുമ്പ് ആരോ വിളിച്ചിരുന്നു അവിടുന്ന്? ആരാ വിളിച്ചത്? അമ്മ. മോന്റെ ആരാണ്? താത്ത. താത്ത. മോൻ എത്രാം ക്ലാസ്സിലാ? ഓക്കേ, മാഷാല്ലാ. അങ്ങനെ ഇത്താത്ത മോന്റെ അടുത്തുണ്ടോ? ഉണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ മോന് മത്സരത്തിന്റെ രീതികളും കാര്യങ്ങളൊക്കെ അറിയില്ലേ? അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. എളുപ്പമുള്ളത് ഇത്താത്തനോട് ചോദിച്ചത് മോൻ കേട്ടിരുന്നോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്താത്തനോട് ചോദിച്ച പോലത്തെ എളുപ്പമുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. മോനെ സമ്മാനം കിട്ടിയിട്ടില്ല, താത്ത കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കൊരു സമ്മാനം വാങ്ങിക്കാളാ. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, മൂന്ന് ചോദ്യങ്ങൾക്ക് എന്ത് പറയണം, ഉത്തരം പറയണം. അപ്പോ ആദ്യത്തെ മോൻ എവിടെ വരെ
1: പഠിച്ചിട്ടുണ്ട്?
0: മോനെ എവിടെ വരെ പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടില്ലേ. എന്നാ പിന്നെ നമുക്ക് ചെറിയ സൂറത്ത്
1: ചോദിക്കാം.
0: അപ്പൊ ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താ ഒരു ഉഷാറില്ലാത്ത മച്ചി? ചായ തന്നില്ല? ചായ തന്നില്ല? തന്നിട്ട് എന്താ ഒരു ഉഷാറില്ലാത്ത? സൈക്കിളിന് പോയിട്ടുള്ളത്. എന്നാ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്, ഒരു ആയത്തോതും അത് ഏത് സൂറത്തിലാണ് എന്ന് പറഞ്ഞാ മതി.

ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഏത് ഏത് സൂറത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി. സൂറത്തു മാഊൻ എന്ന ഉത്തരം ശരിയാണ്. മഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് നമ്മൾ എന്താക്കി? ശരി ഉത്തരം പറഞ്ഞു അല്ലേ. ആ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, അപ്പം ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് എന്താക്കാം, പെട്ടെന്ന് ഉത്തരം പറയാം.

0: ഈ ആയത്തിന് ശേഷം വരുന്ന ആയത്ത് പാരായണം ചെയ്യാം. അപ്പൊ രണ്ട് ചോദ്യങ്ങളായി ചോദിക്കുന്നു, രണ്ട് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം മോഹൻ പറഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരായത്ത് ഓതും, ആ ആയത്ത് ഓതുമ്പോ അതിന്റെ തൊട്ടു മുകളിലുള്ള ആയത്ത് ഏതാണ് എന്ന് പറയണം. റെഡിയല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഫവശതുന ബിഹി ജംഅ, അതിന് തൊട്ടു മുകളിലുള്ള ആയത്ത് ഏതാണ്? ഫവശതുന ബിഹി ജംഅ എന്നതിൻ്റെ തൊട്ടു മുകളിലുള്ള ആയത്ത് ഏതാണ്? അധികം ആലോചിക്കാൻ പറ്റൂല, കുറച്ച് നമുക്ക് ആലോചിക്കാം. ഉത്തരം പറയട്ടെ, ഉത്തരം പറയട്ടെ മോനെ, ഉത്തരം പറയട്ടെ. കിട്ടുന്നില്ല, എന്നുള്ളതാണ് ശരി ഉത്തരം. സൂറത്തു ആദിയാത്തിലെ ഒരു ചോദ്യമാണ് മോനോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഉത്തരത്തിന് നമുക്ക് പറയാൻ പറ്റിയില്ല, നമ്മൾ എന്താ ചെയ്യാം? നമ്മളെ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ വിളിക്കല്ലേ? നന്നായി ഒന്ന് പഠിച്ചിട്ട് മോന് അറിയുന്ന സൂറത്തുകളൊക്കെ നല്ല തറോ ആക്കി പഠിച്ചിട്ട് വിളിക്കണം കേട്ടോ. ഓക്കേ, ഇൻഷാല്ലാ. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് സമ്മാനം കിട്ടും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ആയിഷ ഷബീർ.
0: ആയിഷ ഷബീർ, ആയിഷ ഷബീർ എവിടുന്നാ വിളിക്കുന്നത്?
1: കാസർഗോഡ്.
0: കാസർഗോഡ് നിന്നല്ലേ? ഓക്കെ, നമ്മൾ എന്നാല് മത്സരത്തിലേക്ക് കടക്കല്ലേ. മോള് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടാവുന്നാ വിചാരിക്കുന്നത്. വിളിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ? അന്നൊക്കെ സമ്മാനം കിട്ടിയിരുന്നോ? ഉച്ചക്കും വിളിച്ചീന്. ഓക്കെ, ഇതിനു മുമ്പ് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? എട്ട് പ്രാവശ്യം
1: കിട്ടിയിട്ടുണ്ട്.
0: ഓക്കെ, എന്നാലേ നമ്മളെ ഇന്നത്തെ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കടക്കല്ലേ. ചോദ്യം ഇതാണ്, ഒരായത്ത് ഓതും, അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് പാരായണം ചെയ്യണം. ഓക്കെ അല്ലേ? എത്ര വരെ മോള് പഠിച്ചിട്ടുണ്ട്?
1: ഓക്കെ,
0: അപ്പൊ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്നലമ്മാ തഖൽമാഉ ഹമല്ലാകും ഫിൽ ജാരിയ, ഇതിന്റെ തൊട്ടു മുകളിലുള്ള ആയത്ത് എങ്ങനെ?
1: ഏത് സൂറ?
0: സൂറത്ത് ഏതാണ് എന്ന് പറയൂല, അങ്ങനെ പറഞ്ഞ ഉത്തരം കിട്ടൂലേ. ഓ, ആയത്തൊന്നുകൂടെ ഇത്തരാം. ഇന്നലമ്മാ തഖൽമാഉ ഹമല്ലാകും ഫിൽ ജാരിയ. മോളെ ഈ രണ്ടാമത്തെ ജുസ് ഒക്കെ പഠിച്ചതല്ലേ? ആ അപ്പോ അങ്ങനെ പഠിച്ച കുട്ടികളോട് എങ്ങനെ എന്ത് തൊട്ട് മുകളിലായത് ചോദിച്ചാ കിട്ടാറില്ല?
1: ആ
0: അപ്പൊ മോള് എന്ത് ചെയ്യണം? അങ്ങനത്തെ ചോദ്യങ്ങളും നമ്മളിപ്പോ ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ല അതിനനുസരിച്ചൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വിളിക്കണം. ഓക്കെ ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ല, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ല മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ് ആയ അമ്മ ജുസ്ഇൽ നിന്നുള്ള വ്യത്യസ്ത ചോദ്യങ്ങളുമായി കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. 40-ാം അധ്യായം സൂറ ഗാഫിറിലെ 38 മുതൽ 52 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനി കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിദ് അബ്ദുശക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 89-90 ആയത്തുകളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 89-90 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

غضب على غضب وللكافرين عذاب مهين. ولما جاءهم ولما ميمن شدوند منيكنم ജാഅഹും മദ് മുത്തസില് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസില്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. കിതാബും മിൻ, കിതാബുൻ തൻവീന് ശേഷം മീം, കിതാബും മിൻ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കിതാബും മിൻ, മിൻ ഇന്ദില്ല, മിൻ ഐ സാക്കിന നൂന് ശേഷം ഐനാണ് ഇദ്ദഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ഇന്ദില്ല, ഇവിടെ സാക്കിന നൂന് ശേഷം ദാല്, ദാല് ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരമാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇന്ദില്ല മുസദ്ദിഖുൻ, മുസദ്ദിഖ് സ്വാദാണ്, മുസോ എന്ന് സോ അല്ല സാദ് സാ, മുസദ്ദിഖുൻ. മുസദ്ദിഖുൻ ലിമാ തൻവീനു ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മുസദ്ദിഖുൻ ലിമാ, ലിമാ മഅഹും, മഅഹും വകാനു, സാക്കിന മീമിന് ശേഷം വാ അല്ലെങ്കിൽ ഫാ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം, എന്നിട്ടാണ് വാ ഉച്ചരിക്കുക. മഅഹും വകാനു, വകാനു മിൻ ഖബ്ലു, സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന അവ്യക്തമാക്കി മണിക്കണം. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ് ഖാഫ്, ഗുന്നയും അതുപോലെ കനപ്പിക്കാൻ ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ഖബ്ലു യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന ഇവിടെ ഹാഇന്റെ ശബ്ദം അവർ മഖ്റജ് ശ്രദ്ധിക്കണം. യസ്തഫ്തിഹൂന അല്ല യസ്തഫ്തിഹൂന അലല്ലദീന, അലല്ലദീന യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മ, മീമിന് ശദ്ദ് മണിക്കണം. ജാഅഹും മദ് മുത്തസില് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ആ ഒരു തോതിൽ. ജാഅഹും സാക്കിന മീമിന് ശേഷം മീമു വന്നാൽ ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജാഅഹും മഅറഫു കഫറു ബിഹി ഫലഅനതുല്ലാഹി, ഇവിടെ ഫല ഐന് സുക്കൂനാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അവിടെ ഐന് ഫതഹാണ്, ഇവിടെ സുക്കൂൻ. ഫലഅന, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ ബിസ മഷ്തറൗ ബിഹി, ബിസ ഹംസക്ക് സുക്കൂൻ, ബിസ ബിസമ അല്ല ബിസ മഷ്തറൗ, ഷ്തറൗ ബിസ മഷ്തറൗ അല്ല ബിസ മഷ്തറൗ ബിഹി, റൗ റൗ എന്നാണ്, റൂ അല്ല. ബിസ മഷ്തറൗ ബിഹി അൻഫുസഹും, ഇവിടെ ഹ ഉൽ ളമീറിന് ശേഷം ബിഹി, ഹ ഉൽ ളമീറിന് ശേഷം ഹംസയാണ് അടുത്ത പദത്തിൽ. മദ് സുലത്തു തവീൽ, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് പേര്. മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ബിഹി അൻഫുസഹും, ഇനി അൻഫുസഹും ഇഖ്ഫാം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫ എന്ന അക്ഷരമാണ്, അതുകൊണ്ട് ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. അൻഫുസഹും അയ്യക്ഫുറു അയ്യ, സുക്കൂനുള്ള നൂനിന് ശേഷം യ, നൂനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന അയ്യക്ഫുറു, അതുപോലെ യക് കെ കി കു എക് എക് ആ ഒരു ശബ്ദം വേണം. യക്ഫുറു, യക്ഫുറു ബിമാ അൻസലല്ലാഹ്, മദ്ദിൻ്റെ അക്ഷരമായ ഹംസ അടുത്ത പദത്തിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ബിമാ അൻസലല്ലാഹ്, ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന അൻസലല്ലാഹു ബഗ്യൻ, ബഗ് ബഗ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് ഗൈന്, ബഗ് ബഗ്യൻ, ബഗ്യൻ അൻ തൻവീനു ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ല, ഇവിടെയും ഇത് ഗംഭീറുന്നയാണ്, നൂനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ലാഹു മിൻ ഫദ്ലി, സുക്കൂനുള്ള നൂനിന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന,
അവ്യക്തമാക്കി മണിക്കണം. മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. മീൻ ഇബാദി അവർ പ്രയോഗം ശ്രദ്ധിക്കണം, മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഫബാഉ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. ഫബാഉ ബിഗദബിൻ ബിഗദ വളരെയധികം ശ്രദ്ധിക്കണം. ബിഗദബിൻ അലാ ഗദബ്, ബിഗദബിൻ അലാ ഗദബ് എന്നല്ല, ബിഗദബിൻ അലാ ഗദബ്. വലിൽ കാഫിരീന അദാബുൻ, വലിൽ കാഫിരീന അദാബുൻ ഐൻ ഐൻ, അതേടൊപ്പം അസാബ് അല്ല, അദാബ് ദാദീദു അദ് അദാബ്. അദാബും മുഹീൻ, തൻവീന് ശേഷം മീം, ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദാബും മുഹീൻ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

മാഷാല്ലാ, ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹസീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ. ഇന്ന് നാം പഠിച്ചത് സൂറ അൽ ബഖറ 89-90 വചനങ്ങൾ.

വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر
0: الحمد لله.

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. الله أكبر،
1: الله أكبر.
2: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 39 മുതൽ 52 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖാലിദ് അൽ മുഹന്ന.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.

وهو على كل شيء وكيل. له مقاليد السماوات والأرض،

ووفيت كل نفس ما عملت وهو أعلم بما يفعلون.

0: يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 39 മുതൽ 52 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് ഖാലിദ് അൽ മുഹന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻആം 13 മുതൽ 18 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് ബന്ദർ ബലീല.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവിൽ നിന്നും. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻആം 13 മുതൽ 18 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബെന്ദർ ബലീല.
1: ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഗാശിയയുടെ പാരായണം നിർവഹിക്കുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മാഷാവ ശ്രോതാക്കളെ, നാം ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൽ സൂറത്തുൽ ഗാശിയയുടെ പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ലോകപ്രശസ്ത ഖാരിഗുകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു മായിദ 27 മുതൽ 120 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: വത്ലു അലൈ

فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين.

لقد كفر الذين قالوا إن الله هو المسيح ابن مريم

0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു മാഇദ 27 മുതൽ 120 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم
5: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ

0: قدمت لكم هذه التلاوة من موقع tvquran.com.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 50-ാം അധ്യായം സൂറത്തു ഖാഫ്, 16 മുതൽ 35 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ഖഹ്താനി.
2: നമ്മളടുത്തതായി കാതോർക്കുന്നത് തഫ്സീർ അമാനി. മലയാളത്തിൽ എഴുതപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് മലയാളികൾ സാക്ഷ്യപ്പെടുത്തിയ മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറിൽ നിന്നും സൂറത്തു ഖലം 10 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ഇന്ന് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
3: വചനം 10. വാക്കർത്ഥം: വലാ തുതിഅ, നീ അനുസരിക്കുകയും ചെയ്യരുത്. കുല്ല ഹല്ലാഫിൻ, അധികമായി സത്യം ചെയ്യുന്ന എല്ലാവരെയും അഥവാ ഒരാളെയും. മഹീൻ, നിന്ദ്യനായ, നിസ്സാരനായ.
4: വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ,
3: അധികമായി സത്യം ചെയ്യുന്നവനും നിന്ദ്യനുമായ ഒരാളെയും നീ അനുസരിക്കരുത്. വചനം 11. വാക്കർത്ഥം: ഹമ്മാസ്, കുത്തുവാക്ക് പറയുന്നവൻ, കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. മഷാഇൻ, നടക്കുന്നവൻ. ബിനമീം, ഏഷണിയുമായി.
4: ഹമ്മാസിൻ മഷാഇൻ ബിനമീം,
3: കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും. വചനം 12. വാക്കർത്ഥം: മന്നാഇൻ, തടസ്സമുണ്ടാക്കുന്ന അഥവാ മുടക്കം ചെയ്യുന്നവൻ. ലിൽ ഖൈർ, നന്മയെ, നല്ല കാര്യത്തെ. മുഅ്തദിൻ, അതിക്രമി, അതിരു കടന്നവൻ. അസീം, മഹാപാപി.
4: മന്നാഇൻ ലിൽ ഖൈർ മുഅ്തദിൻ അസീം,
3: നല്ല കാര്യത്തിന് തടസ്സക്കാരനും അതിക്രമിയും മഹാപാപിയും. വചനം 13. വാക്കർത്ഥം: ഉതുല്ലിൻ, ക്രൂരൻ, ദുഷ്ടൻ. ബഅദദാലിക, അതിനുശേഷം അഥവാ പുറമെ. സനീം, കുപ്രസിദ്ധി നേടിയവൻ. വ്യഭിചാരപുത്രൻ, അന്യകുടുംബത്തോട് ഒട്ടിച്ചേർന്നവൻ.
4: ഉതുല്ലിൻ ബഅദദാലിക സനീം,
3: അതിനു പുറമെ ക്രൂരനും ദുഷ്കീർത്തി നേടിയവനും അഥവാ ശരിയായ പിതാവില്ലാത്തവനും. വചനം 14. വാക്കർത്ഥം: അങ്കാന, അവൻ ആയതിനാൽ. ദാ മാലിൻ, ധനമുള്ളവൻ. വബനീൻ, മക്കളും അഥവാ പുത്രന്മാരും.
4: അങ്കാന ദാ മാലിൻ വബനീൻ,
3: അതെ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ. വചനം 15. വാക്കർത്ഥം: ഇദാ തുത്ല, ഓതിക്കൊടുക്കപ്പെടുന്നതായാൽ. അലൈഹി, അവന്. ആയാതുന, നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. ഖാല, അവൻ പറയും. അസാത്വീർ, പുരാണങ്ങൾ, പഴങ്കഥകൾ. അൽ ഔവലീൻ, പൂർവികന്മാരുടെ.
4: ഇദാ തുത്ലാ അലൈഹി ആയാതുന ഖാല അസാത്വീറുൽ ഔവലീൻ,
3: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ വേദലക്ഷ്യങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ പുരാണകഥകളാണ് അവ എന്ന്. വചനം 16. വാക്കർത്ഥം: സനസിമുഹു, വഴിയെ അടുത്ത് നാം അവന് അടയാളം വെക്കും. അലൽ ഹുർത്തൂം, തുമ്പിക്കൈക്ക് അഥവാ മൂക്കിന്.
4: സനസിമുഹു അലൽ ഹുർത്തൂം,
3: വഴിയെ അവന് നാം ആ തുമ്പിക്കൈക്ക് അഥവാ നീണ്ട മൂക്കിന് അടയാളം വെച്ചേക്കും. വചനം 10 മുതൽ 16 വരെ വിശദീകരണം. അങ്കാനദ മാലിൻ വബനീൻ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ എന്ന വാക്യം ഏതിന് കാരണമായിട്ടാണ് നിലക്കൊള്ളുന്നതെന്ന് പരിശോധിക്കുമ്പോൾ അത് 2-3 പ്രകാരത്തിലാകുവാൻ സാധ്യത കാണാം. ഒന്ന്, പത്താം വചനത്തിലെ ലാ തുത്യ, നീ അനുസരിക്കരുത് എന്ന നിരോധക്രിയയുമായി ബന്ധപ്പെട്ടതാവാം. മേൽ പ്രസ്താവിച്ച ദുർഗുണങ്ങളുള്ളവർ സ്വത്തും മക്കളും അധികമുള്ളവരാണെന്ന് വെച്ച് അവരെ അനുസരിച്ചു പോകരുത് എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം. ഇതാണ് കൂടുതൽ വ്യക്തമായി തോന്നുന്നത്. രണ്ട്, മേൽക്കണ്ട ദുർഗുണങ്ങൾ അവരിൽ ഉണ്ടായിത്തീരുവാനുള്ള കാരണമാവാം. അതായത്, ഇത്രയും നികൃഷ്ടമായ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാകുവാൻ കാരണം അവർക്ക് കുറേ സ്വത്തും മക്കളും ഉണ്ടെന്നുള്ളതാണ്. മൂന്ന്, പതിനഞ്ചാം വചനത്തിലെ കാല, അവൻ പറയും എന്ന ക്രിയയുമായി ബന്ധപ്പെട്ടതുമാവാം. ചിലർ അങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേദവാക്യങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അത് പഴഞ്ചൻ വർത്തമാനമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു തള്ളുവാൻ കാരണം അവർക്ക് ധനവും മക്കളും ഉണ്ടെന്നുള്ളതാണ് എന്നായിരിക്കും അപ്പോൾ സാരം. അള്ളാഹുവിന്റെ ആയത്തുകളെ വ്യാജവും പഴഞ്ചനുമാക്കി തള്ളുന്ന ദുഷ്ടന്മാരുടെ 8-9 സ്വഭാവങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു എടുത്തുകാട്ടിയിരിക്കുന്നത്. അവയിലേതെങ്കിലും ഒന്നു മാത്രം ഒരാളിൽ ഉണ്ടായാൽ തന്നെ അതവനെ അങ്ങേയറ്റം ദുഷിപ്പിക്കുവാൻ പോരുന്നതാണെന്ന് കാണാം. എന്നിരിക്കെ എല്ലാം കൂടി ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം അവൻ പ്രത്യക്ഷത്തിൽ മനുഷ്യരൂപിയാണെങ്കിലും യഥാർത്ഥത്തിൽ പൈശാചിക സ്വഭാവിയായിരിക്കും. അവൻ നന്നായിത്തീരുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് പിന്നെ അവകാശമില്ല. മാത്രമല്ല, അവനുമായി സഹവാസബന്ധം പുലർത്തുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും ചെയ്യും. സ്ഥാനത്തും അസ്ഥാനത്തും സത്യം ചെയ്യുന്ന പതിവ് കളവു പറയുന്നവരുടെ ലക്ഷണമാകുന്നു. നേരായ കാര്യത്തിൽ പോലും അത്യാവശ്യഘട്ടത്തിലല്ലാതെ സത്യം ചെയ്യുന്നത് നന്നല്ല. അധികമായി സത്യം ചെയ്യാൻ മുതിരുന്നവരുടെ ഉദ്ദേശ്യം തങ്ങൾ പറയുന്ന കാര്യം ശ്രോതാവിനെ കൊണ്ട് വിശ്വസിപ്പിക്കലായിരിക്കുമല്ലോ. തങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് വിശ്വാസമില്ലെന്ന് അവർക്കു തന്നെ തോന്നിയിട്ടുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. തുടർന്നു പറഞ്ഞിട്ടുള്ള ദുർഗുണങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണത്തിന്റെ ആവശ്യം കാണുന്നില്ല. അതിനു പുറമെ കുപ്രസിദ്ധി നേടിയവനും ബഅദദാലിക സനീയും എന്നുള്ള അവസാനത്തെ വിശേഷണം മേൽപ്പറഞ്ഞ എല്ലാ ദുർഗുണങ്ങൾക്കും മകുടം ചാർത്തുന്ന ഒന്നത്രേ. ഇബ്നു കസീർ റഹിമഹുള്ള പ്രസ്താവിക്കുന്നതുപോലെ, സനീം എന്ന വാക്കിന്റെ അർത്ഥം നീചത്വത്തിൽ കുപ്രസിദ്ധി നേടിയവൻ എന്നാണെങ്കിലും വ്യഭിചാരത്തിൽ ജനിച്ചത് നിമിത്തം സ്വന്തം തറവാടില്ലാതെ ഏതെങ്കിലും ഒരു തറവാട്ടിലെ വ്യക്തിയുമായി പിതൃപുത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടവൻ അഥവാ ജാരസന്താനം എന്ന ഉദ്ദേശത്തിലാണ് ആ പദം അധികം ഉപയോഗിക്കപ്പെടാറുള്ളത്. ജാരസന്താനമായി ജനിച്ചത് അവന്റെ കുറ്റമല്ലെങ്കിലും ചീത്തയായ ബീജത്തിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് മേൽ പ്രസ്താവിച്ചതുപോലുള്ള ദുഷിച്ച സമ്പ്രദായങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമായിരിക്കും. ഒരുപക്ഷെ പ്രകടമായില്ലെങ്കിലും അവനുള്ള കാലത്തോളം നീങ്ങിപ്പോകാത്ത ഒരു ദുഷ്കീർത്തിയാണല്ലോ അത്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് പോലെ ഇത് വലീദ് ബിൻ മുഗീറയെയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നാലും അല്ലെങ്കിലും ശരി, ഇത്തരക്കാരെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും പാടില്ലെന്നത്രേ അള്ളാഹു ഈ വചനങ്ങളിൽ ഉപദേശിക്കുന്നത്. അള്ളാഹുവിന്റെ വചനങ്ങളും സന്ദേശങ്ങളും ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവ പഴഞ്ചനാണെന്നും കെട്ടുകഥകളാണെന്നും പറഞ്ഞ് ധിക്കരിക്കുവാനും പരിഹസിക്കുവാനും ധാർഷ്ട്യം കാണിക്കുന്ന ഇത്തരക്കാരെ അടുത്ത ഭാവിയിൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുകയും എല്ലാവർക്കും പരസ്യമായി കാണത്തക്ക വിധം സ്ഥിരമായ ഒരു അടയാളം അവരുടെ മുഖത്ത് അഥവാ മൂക്കത്ത് അടയാളപ്പെടുത്തി അപമാനിക്കുകയും ചെയ്യുമെന്ന് അവസാനമായി 16-ാം വചനത്തിൽ താക്കീത് ചെയ്യുന്നു. ആ നീണ്ട മൂക്ക് എന്ന അർത്ഥത്തിൽ പരിഹാസപൂർവം പ്രയോഗിച്ചതത്രേ തുമ്പിക്കൈ അൽ ഖുർത്തൂം എന്ന വാക്ക്.
5: വചനം 17, വാക്കർത്ഥം: ഇന്ന ബലൗനാഹും, നിശ്ചയമായും നാം അവരെ പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. കമാ ബലൗന, നാം പരീക്ഷണം ചെയ്തതുപോലെ. അസ്ഹാബൽ ജന്നത്തി, തോട്ടക്കാരെ. ഇദ് അഖ്സമു, അവർ സത്യം ചെയ്ത സന്ദർഭം. ലയസ്രിമുന്നഹ, നിശ്ചയമായും അവർ അത് മുറിച്ചെടുക്കും അഥവാ ഫലം പറിക്കും എന്ന്. മുസ്ബിഹീൻ, അവർ പ്രഭാതവേളയിലായിരിക്കെ.

0: നാം ആ തോട്ടക്കാരെ പരീക്ഷണം നടത്തിയതുപോലെ ഇവരെയും നാം പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. അതായത്, പ്രഭാതവേളയിലായിരിക്കെ തങ്ങൾ നിശ്ചയമായും അത് അഥവാ തോട്ടത്തിലെ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നതാണെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം. വചനം 18, വാക്കർത്ഥം: വലാ യസ്തസ്നൂൻ, അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. 17-18 വചനങ്ങളുടെ വിശദീകരണം. ഈ വചനങ്ങളിൽ ഉദാഹരിച്ചു പറഞ്ഞ തോട്ടക്കാർ ഏതാണെന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ നമുക്ക് സാധ്യമല്ല. യമനിലുള്ള ഒരു തോട്ടക്കാരെപ്പറ്റിയാണെന്നും അറബികൾക്ക് അവരെക്കുറിച്ച് കേട്ടറിവുണ്ടായിരുന്നുവെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചു കാണുന്നു. സംഭവത്തിൻ്റെ സാമാന്യ രൂപം ഇപ്രകാരമാകുന്നു: സദ്വൃത്തനും ഉദാരശീലനുമായിരുന്ന ഒരാളുടേതായിരുന്നു തോട്ടം. തോട്ടത്തിലെ ഫലങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരംശം അദ്ദേഹം സാധുക്കൾക്ക് ദാനം കൊടുക്കുക പതിവായിരുന്നു. ഫലം പറിച്ചെടുക്കുന്ന അവസരത്തിൽ അതിനുവേണ്ടി പാവങ്ങളും ദരിദ്രന്മാരും ഒരുമിച്ചു കൂടുമായിരുന്നു. പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ രംഗത്തു വന്നു. പിതാവിൻ്റെ നില തുടരുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. രാത്രി വെളുപ്പാങ്കാലത്ത് ആരുമറിയാതെ ഫലം പറിച്ചെടുക്കുവാൻ അവർ ഗൂഢമായി തമ്മിൽ പറഞ്ഞുറച്ചു. അങ്ങനെ അവർ തോട്ടത്തിൽ ചെന്നു നോക്കുമ്പോൾ തോട്ടമതാ ഒരത്യാഹിതം ബാധിച്ച് നിശേഷം നശിച്ചുപോയിരിക്കുന്നു. അവർ തീരാ ദുഃഖത്തിലും സങ്കടത്തിലുമായിത്തീർന്നു. ഇതാണ് ചുരുക്കം. സംഭവത്തിൻ്റെ രൂപവും അതിലടങ്ങിയ പാഠവും ഖുർആന്റെ വാക്യങ്ങളിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ്. എന്നിരിക്കെ തോട്ടം എവിടെയായിരുന്നുവെന്നും മറ്റും അറിയുന്നതിൽ പ്രത്യേക പ്രയോജനമൊന്നുമില്ല. വലാ യസ്തസ്നൂൻ, അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല എന്ന വാക്യം രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഒന്ന്, അധികാലത്ത് ആരുമറിയാതെ ഫലം പറിച്ചെടുക്കണമെന്ന് അവർ തമ്മിൽ പറഞ്ഞുറച്ചപ്പോൾ ഇൻഷാ അള്ളാ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നോ മറ്റോ അവർ പറയുകയുണ്ടായില്ല. തങ്ങളുടെ ഉദ്ദേശ്യം നടപ്പിൽ വരുത്തുവാൻ തങ്ങൾക്ക് തന്നെ കഴിയുമെന്ന് അവർ ധരിച്ചു കളഞ്ഞു. അഥവാ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടായില്ല എന്ന് സാരം. വ്യാഖ്യാതാക്കളിൽ അധികപക്ഷവും ഈ വ്യാഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. രണ്ട്, സാധുജനങ്ങൾക്ക് അല്പഭാഗമെങ്കിലും ഒഴിവാക്കിക്കൊടുത്ത് ബാക്കി തങ്ങൾക്ക് എടുക്കാമെന്ന് നിശ്ചയിക്കാതെ മുഴുവൻ ഫലങ്ങളും തങ്ങൾ തന്നെ എടുക്കുമെന്നായിരുന്നു അവരുടെ തീരുമാനം.
1: പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് തഫ്സീർ അമാനി. സൂറത്തു ഖലം 10 മുതൽ 18 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ശ്രോതാക്കൾ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം. പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത. വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ായി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം കൃത്യമായി പഠിക്കാനും തെറ്റുകൾ തിരുത്തി പാരായണം നന്നാക്കാനും പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുസമ്മിൽ 11 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ മുസമ്മിൽ 11 ആയത്ത് മുതൽ നോക്കാം. വദറുനി വമൻ വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹ്ലഹും ഖലീല. ഇന്ന ലദൈന, ഇന്ന നൂൻ മുശദ്ദദ ഒന്നായിട്ട് മണിക്ക, ലദൈന അദ് മുഫസ്സിലാണ് നീട്ടുക. അങ്കാലം വ തന്നിന് ശേഷം വാവ്, وطعاما ذا تنوين شاشا ذا ليخفاء غصة وتنوين شاشا واو نانايت منيكا عذابا أليما تنوين شاشا همزان وطم منيكين داد إلا. يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. نترى ودي نوكا بالله مشيطة. بسم الله.

പിന്നെ പതിനഞ്ചാമത്തായത്ത് സൂറത്തുൽ മുസമ്മിൽ ഇന്നാ അർസൽന, നൂന് മുശദ്ദദയാണ്, പിന്നെ മദ്ദുണ്ട്, അപ്പോൾ മദ്ദു മുഫസിൽ. അപ്പോൾ ശ്രദ്ധിച്ചോത്തണ്ടാണ്, അർസൽന ഇലേക്കും വീണ്ടും മദ്ദു മുഫസിൽ, റസൂലൻ ഷഹീദൻ, റസൂലൻ ഷാഹിദൻ, തെന്നുവിൻ ശേഷം ഷീനാണ്. കമാ അർസൽന വീണ്ടും മദ്ദു മുഫസിൽ, അർസൽന ഇല വീണ്ടും മദ്ദു മുഫസിൽ, ഫിർഔൻ റസൂല, ഫഅസ്വാ ഫിർഔനു റസൂല, ഫിർഔൻ മുറക്കൊക്കെ ടോത്ത് തഫ്ഹീമാക്കി പറയരുത്, ഫിർ ആവുന ഫിർ എന്ന് പറയരുത്, ഫിർ എങ്ങനെ ഫിർ ആവുന ഫിർ ഫിർ ആവുന ഫിർ ആവുൻ റസൂല ഫഅഖദ്നാഹു അഖദം വബീല ഫകൈഫ തത്തഖൂന ഇൻ കഫർതും. നൂനസാക്കിനു ശേഷം ഖാഫാണ്. ഇഖ്ഫാ യൗമൻ യജഅലു, തൻവീനു ശേഷം യാ, ഇദ്ഗാം ബിഗുന്ന, ദാന ശീബ.

രണ്ടാമത്തെ കൂടി നോക്കാം. അസ്സമാദ് മുത്തസിൽ മുഫത്തിറും നൂനിസാക്കിന് ശേഷം ഫാ നന്നായിട്ട് മണിക്ക, പിന്നെ മുഫ്തിറൂംബി ഇഖ്ലാബ് കാന വഅദുഹു മഫ്ഊല ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇല റബ്ബി ഷാ മദ് മുത്തസിൽ ഫമൻ ഷാ അവിടെ നൂനിസാക്കിന് ഇഖ്ഫാ നന്നായിട്ട് മണിക്കാം.

0: ആ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാ അല്ലാഹ്. വഖർ ദാവാന അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം സൂറത്ത് മുസമ്മിൽ 11 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നമുക്കായി പഠിപ്പിച്ചു നൽകിയത് മുബാറക് ബിൻ ഉമർ.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 517 പേജിന്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ശേഖ് സഅദ് അൽ ഹാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേട്ടത് മനഃപാഠം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നാം കേട്ടത് 517 പേജിൻ്റെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ശൈഖ് സഅദ് അൽ ഗാമിദി.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക, എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വ്യത്യസ്തമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ വിവിധങ്ങളായ എപ്പിസോഡുകൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നാം പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങളും അതോടൊപ്പം തന്നെ സ്ഖലിതങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് അവയെ തിരുത്താനും പാരായണം ചെയ്യുവാനുമുള്ള രീതിയെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ. സൂറ അൽ ബഖറയിലെ 86, 87, 88 വചനങ്ങളിലെ ഇത്തരം സ്ഖലിതങ്ങളും നമ്മുടെ പിഴവുകളും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ഹാഫിദ് അബ്ദുൽ ശക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 86, 87, 88 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്.

أولئك الذين اشتروا الحياة الدنيا أولئك. ഇവിടെ നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദാണ് മദ്ദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ഉലഈക അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന അല്ലദീന ഇഷ്തറവുൽ, അല്ലദീന ഇഷ്തറവുൽ. ഇവിടെ ഇഷ്തറവുൽ എന്ന് വാവിന് ദൊമ്മുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം. ഇഷ്തറവു ഹയ എന്നല്ല, ഇഷ്തറവുൽ, ഇഷ്തറവുൽ ഹയാദുന്യ. അതേപോലെ തന്നെ അൽ ഹയ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. ഹയാത്തദ്ദുന്യ എന്നാണ്, ഹയാത്തിദ്ദുന്യ എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഹയാത്തി അല്ല ഇവിടെ, ഹയാത്തന് ഫത്ഹാണ് ഉള്ളത്. ഹയാത്തദ്ദുന്യ ബിൽ ആഖിറതി ഫലാ യുഖഫഫു, ഫലാ യുഖഫഫു, ഫലാ യുഖ ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഫലാ യുഖഫഫു അൻഹുമുൽ, അൻഹുമുൽ തൊണ്ടയുടെ മധ്യഭാഗം ആയിന്, അൻഹുമുൽ അദാബു വലാഹും യൂസ. സാക്കിന നൂന് ശേഷം സ്വാദാണ്, സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ് അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും കനപ്പിക്കാൻ ശ്രദ്ധിക്കണം. യൂസ യുൻസറൂൻ. വലഖദ് ആതൈന, വലഖദ് ആതൈന. ഇവിടെ വലഖദ് ദാലിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. ആതൈന മൂസൽ കിതാബ, മൂസൽ കിതാബ. വഖഫൈന ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് മേലെയാണ് അതിൻ്റെ മഖ്റജ്. ഖ വഖഫൈന മിം ബഅദിഹി, മിൻ ബ സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, ഇഖ്ലാബ് എന്ന് പറയും. അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം മിം ബഅദിഹി ബിർറുസുൽ, മിം ബഅദിഹി ബിർറുസുൽ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ബിർറുസുൽ ഇങ്ങനെ ഒന്നിർത്താം. وآتينا عيسى بن وآتينا عيسى بن عيسى بن എന്നല്ല, عين തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. عيسى بن مريم البينات, مريم مريم അല്ല, مريم البينات. وأيدناه بروح القدس, وأيدناه بروح بروح الحاء ബിറൂഹിൽ ഖുദുസ് അല്ല, ബിറൂഹിൽ ഖുദുസ് ഖാഫ്, ബിറൂഹിൽ ഖുദുസ്. അഫകുല്ലമാ ജാഅകും, ജാഅകും മുകളിൽ പറഞ്ഞതുപോലെ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ജാഅകും റസൂലും ബിമാ, തൻവീനു ശേഷം ബ, തൻവീനിനെ ബ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി അഥവാ മീമാക്കി മാറ്റണം. ഇവിടെ തൻവീന് ശേഷം ബാ വന്നാൽ മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ്. അപ്പോൾ റസൂലും ബിമ ഇങ്ങനെ തൻവീനിനെ മീമാക്കി മാറ്റി മറിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റസൂലും ബിമ ബിമല തഹുവ അൻഫുസുക്കും തഹുവ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. തഹുവ അൻഫുസുക്കും, ഇനി അൻഫുസുക്കും സാക്കിന നൂന് ശേഷം ഫ, ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻഫുസുക്കും ഈ ഗുന്നയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നൂനിനെ, നൂനിന് ശേഷം ഫ വരുമ്പോൾ ഇദ്ഗാം പോലെ അംഫു അംഫു അല്ല, അൻഫുസുക്കും കൃത്യമായിട്ട് ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. അൻഫുസുക്കും ഇസ്തക്ബർത്തും, അൻഫുസുക്കും ഇസ്തക്ബർത്തും അല്ല പറയേണ്ടത്, അല്ലെങ്കിൽ അൻഫുസുക്കും ഇസ്തക്ബർത്തും അല്ല, അൻഫുസുക്കും ഇസ്തക്ബർത്തും, അൻഫുസുക്കും ഇസ്തക്ബർത്തും. ഫഫരീഖൻ കദബ്തും, ഫഫരീഖൻ തൻവീനു ശേഷം കാഫ് അവ്യക്തമാക്കി മണിക്കണം. ഫഫരീഖൻ കദബ്തും, കദബ്തും, കദബ്തും അല്ല കദബ്തും. وَفَرِيقًا تَقْتُلُونَ وَفَرِيقًا തൻവീനു ശേഷം ത, ഇവിടെ ഖാഫ് മലാണ് തൻവീനുള്ളത്, അതുകൊണ്ട് തന്നെ
കനപ്പിച്ചുകൊണ്ട് മണിക്കരുത്, കാരണം ശേഷം ത ആണ്. ഫരീഖൻതഖ്തുലൂൻ ഇങ്ങനെയാണ്, ഫരീഖൻതഖ്തുലൂൻ അല്ല വഫരീഖൻതഖ്തുലൂൻ ഇങ്ങനെയാണ് ഗുന്ന ചെയ്യേണ്ടത്. വഖാലു ഖുലൂബുന ഗുൽഫ്, വഖാലു ഖുലൂബുന ഗുൽഫ്, ഗുൽഫ് വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഗുൽഫ് ഇങ്ങനെ. അതോടൊപ്പം ഗൈനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്. വഖാലു ഖുലൂബുന ഗുൽഫ്, ഉൽഫ് അല്ല ഗുൽഫ്. ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, ബൽ ലഅനഹും, സാക്കിനായ ലാം ശേഷം വീണ്ടും ലാം, ഇദ്ഗാം ചെയ്യണം. ഒന്നാമത്തെ ലാമിനെ അടുത്ത ലാമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബല്ലഅനഹുമുല്ലാഹ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഐന് ഫതഹാണ്, സുക്കൂനല്ല. ബല്ലഅന എന്നല്ല, ബല്ലഅനഹുമുല്ലാഹു, ബല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലൻ. ബികുഫ്രിഹിം സാക്കിനാ മീം ശേഷം ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ബികുഫ്രിഹിം ഫ, ബികുഫ്രിഹിം ഫഖലീലൻ, ഫഖലീലമ്മ തൻവീന് ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചു കൊണ്ടുച്ചിരിക്കണം. ഫഖലീലമ്മ യുഅ്മിനൂൻ, യുഅ്മിനൂൻ അവസാനത്തിൽ മദ്ദായറുദ് സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم

0: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ. പി എസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹസീൻ ഹാഫിൽ അബ്ദുസുക്കൂർ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 86, 87, 88 വചനങ്ങളെ അത് പാരായണം ചെയ്യുമ്പോൾ സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും തെറ്റുകളെയും സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: വിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാകും. ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 1 മുതൽ 28 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിദ് മാജിദ് അസ്സമീൽ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: أعوذ بالله من الشيطان الرجيم
4: فلا تحسبن الله مخلف وعده رسله

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് നാം കേൾക്കുന്നത് സൂറ ഖലം 19 മുതൽ 33 വരെ വചനങ്ങൾ.
2: വചനം 19. വാക്കർത്ഥം: ഫത്വാഫ, എന്നിട്ട് ചുറ്റി, വലയം ചെയ്തു, സഞ്ചരിച്ചു, ബാധിച്ചു. അലൈഹ, അതിന്മേൽ, അതിന്. ത്വാഇഫ്, ഒരു ബാധ അഥവാ ശിക്ഷാവലയം. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കിൽ നിന്ന്. വഹും, അവർ ആയിരിക്കെ. നാഇമൂൻ, ഉറങ്ങുന്നവർ.

0: എന്നിട്ട് അവർ ഉറങ്ങുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ശിക്ഷ അഥവാ ബാധ അതിൻ്റെ ആ തോട്ടത്തിൻ്റെ മേൽ ബാധിച്ചു. വചനം 20 വാക്കർത്ഥം. ഫഅസ്ബഹത്, അങ്ങനെ അത് പ്രഭാതത്തിലായി, കസ്വരീം, മുറിച്ചെടുക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ഇരുളിയ രാത്രി പോലെ.
1: ഫഅസ്ബഹത് കസ്വരീം,
0: അങ്ങനെ പ്രഭാതവേളയിൽ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. 19-20 വചനങ്ങളുടെ വിശദീകരണം. രാത്രി അവരെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു വമ്പിച്ച ആപത്ത് ആ തോട്ടത്തിന് ബാധിച്ചു. അത് വമ്പിച്ച ചുഴലിക്കാറ്റായിരുന്നുവെന്നും ഇടിത്തിയോ മറ്റോ ആയിരുന്നുവെന്നും പറയപ്പെടുന്നു. അള്ളാഹുവിനറിയാം. ഏതായിരുന്നാലും തോട്ടം മുഴുക്കെ നശിച്ചുപോയി. കസ്വരീം എന്ന വാക്കിന് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ എന്നും ഇരുട്ടിയ രാത്രി പോലെ എന്നും അർത്ഥം പറയപ്പെട്ടിരിക്കുന്നു. ഫലങ്ങളെല്ലാം നശിച്ചുപോയി എന്ന് ഒന്നാമത്തേതിനും, തോട്ടം കത്തിക്കരിഞ്ഞ് കരിവർണമായി എന്ന് രണ്ടാമത്തേതിനും സാരമായിരിക്കുന്നതാണ്. വചനം 21 വാക്കർത്ഥം. ഫതനാദൗ, എന്നാൽ അഥവാ എന്നിട്ട് അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. മുസ്ബിഹീൻ, പ്രഭാതവേളയിലായിക്കൊണ്ട്.
1: ഫതനാദൗ മുസ്ബിഹീൻ,
0: എന്നാൽ പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. വചനം 22 വാക്കർത്ഥം. അനിഗ്ദു, നിങ്ങൾ കാലത്തു വരുവിൻ എന്ന്. അലാ ഹർസിക്കും, നിങ്ങളുടെ വിള അഥവാ കൃഷിസ്ഥലത്ത്. ഇൻകുന്തും, നിങ്ങളാണെങ്കിൽ. സ്വാരിമീൻ, മുറിച്ചെടുക്കുന്നവർ.
1: അനിഗ്ദു അലാ ഹർസിക്കും ഇൻകുന്തും സ്വാരിമീൻ,
0: നിങ്ങൾ ഫലങ്ങൾ മുറിച്ചെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾ കാലത്തു വരുവീൻ എന്ന്. വചനം 23 വാക്കർത്ഥം. ഫൻതലഖു, അങ്ങനെ അവർ പോയി. വഹും, അവർ. യതഹാഫതൂൻ, ഒളിച്ച് അഥവാ പതുക്കെ പറഞ്ഞുകൊണ്ട്.
1: ഫൻതലഖു വഹും യതഖാഫതൂൻ,
0: അങ്ങനെ അവർ പതുക്കെ പറഞ്ഞുകൊണ്ടുപോയി. വചനം 24 വാക്കർത്ഥം. അല്ലാ യദ്ഖുലന്നഹ, നിശ്ചയമായും അതിൽ കടക്കരുതെന്ന്. അൽയൗമ, ഇന്ന്. അലൈക്കും, നിങ്ങളിൽ അഥവാ നിങ്ങളുടെ അടുക്കൽ. മിസ്കീൻ, ഒരു സാധുവും അഥവാ ഒരു പാവപ്പെട്ടവനും.
1: അല്ലാ യദ്ഖുലന്നഹ അൽയൗമ അലൈക്കും മിസ്കീൻ,
0: നിശ്ചയമായും അതിൽ അഥവാ ആ തോട്ടത്തിൽ ഒരു സാധുവും ഇന്ന് നിങ്ങളുടെ അടുക്കൽ പ്രവേശിക്കരുത് എന്ന്. വചനം 25 വാക്കർത്ഥം. വഗദൗ, അവർ കാലത്ത് പോകുകയും ചെയ്തു. അലാ ഹർദിൻ, മുടക്കം ചെയ്യാൻ. ഉത്സാഹത്തോടെ, കോപത്തോടെ, ഊക്കോടെ. ഖാദിരീൻ, കഴിവുള്ളവരായിക്കൊണ്ട്.
1: وغدوا على حرد قادرين,
0: സാധുക്കളെ മുടക്കം ചെയ്യാൻ കഴിയുന്നവരായിക്കൊണ്ട് അവർ കാലത്ത് വരികയും ചെയ്തു. വചനം 26 വാക്കർത്ഥം. ഫലമ്മ റഔഹ, എന്നിട്ട് അവരത് കണ്ടപ്പോൾ. ഖാലു, അവർ പറഞ്ഞു. ഇന്ന ലദാലൂൻ, നിശ്ചയമായും നാം വഴിപിഴച്ചവരാണ്, തെറ്റിപ്പോയവരാണ്.

0: അങ്ങനെ അത് ആ തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിശ്ചയമായും നാം പിഴച്ചവരാകുന്നു. വചനം 27. വാക്കർത്ഥം: ബൽ നഹ്നു, പക്ഷേ നാം, മഹ്റൂമൂൻ, വിലക്കപ്പെട്ടവരാണ്, തടയപ്പെട്ടവരാണ്, നിർഭാഗ്യരാണ്.
1: ബൽ നഹ്നു മഹ്റൂമൂൻ,
0: അത്രയുമല്ല, പക്ഷേ നാം വിലക്കപ്പെട്ടവരാണ് അഥവാ സർവം നഷ്ടപ്പെട്ടവരാണ്. 21 മുതൽ 27 വരെ വചനങ്ങളുടെ വിശദീകരണം. പ്രഭാതമായപ്പോഴേക്കും പരസ്പരം വിളിച്ചും ക്ഷണിച്ചും കൊണ്ട് അവർ പതുക്കെ പുറപ്പെട്ടു. ഇക്കുറി സാധുക്കൾക്ക് തോട്ടത്തിൽ വന്ന് ധർമ്മം വാങ്ങുവാനുള്ള അവസരം ഇല്ലാതാക്കാൻ കഴിയുമെന്ന വിചാരത്തോടെ അവർ ഉത്സാഹപൂർവം തോട്ടത്തിൽ വന്നെത്തി. നോക്കുമ്പോൾ തോട്ടം ആകെ നശിച്ചുപോയിരിക്കുന്നു. നമുക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നൊക്കെ ആദ്യം അവർക്ക് തോന്നി. ഏറെ താമസിയാതെ കാര്യം മനസ്സിലായി. അയ്യോ, നമുക്ക് സർവവും നഷ്ടപ്പെട്ടുവല്ലോ, നാം ഭാഗ്യം കെട്ടവരായല്ലോ, നമ്മുടെ ദുർവിചാരം നമ്മെ അപകടത്തിലാക്കിയല്ലോ എന്നിങ്ങനെ വിലപിക്കുവാൻ തുടങ്ങി. 25 വചനത്തിന് സാധുക്കളെ മുടക്കം ചെയ്യാൻ കഴിവുള്ളവരായിക്കൊണ്ട് അഥവാ കഴിയുമെന്ന ഭാവത്തിൽ അവർ പോയി എന്നും, ഉദ്ദേശം നിവർത്തിപ്പാൻ വേണ്ടുന്ന കഴിവോടുകൂടി വളരെ ഉത്സാഹപൂർവം പോയി എന്നും മറ്റും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം സാരത്തിൽ പരസ്പരം യോജിക്കുന്നതു തന്നെ. തോട്ടത്തിൻ്റെ സ്ഥിതി കണ്ടപ്പോൾ അവർ ഇന്നാ ലദാലൂൻ, നാം വഴിപിഴച്ചവരാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നമുക്ക് വഴിപിഴച്ച് സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നും, സാധുക്കളെ തടയുവാൻ നാം എടുത്ത നടപടി തെറ്റായിപ്പോയി അഥവാ അതിൻ്റെ അനന്തരഫലമാണിത് എന്നും ആകാവുന്നതാണ്. വല്ലാഹു അഅലം. വചനം 28. വാക്കർത്ഥം: ഖാല, പറഞ്ഞു, ഔസതുഹും, അവരിൽ മധ്യമൻ, ഉത്തമൻ അഥവാ മിതമായവൻ. അലം അഖുൽ, ഞാൻ പറഞ്ഞില്ലേ, ലക്കും, നിങ്ങളോട്, ലൗലാ തുസബ്ബിഹൂൻ, നിങ്ങൾ തസ്ബീഹ് ചെയ്യാത്തതെന്ത്?
1: ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ,
0: അവരിൽ കൂടുതൽ മധ്യമനായ അഥവാ ഉത്തമനായ ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്യാത്തതെന്താണ് എന്ന്. വചനം 29. വാക്കർത്ഥം: ഖാലു, അവർ പറഞ്ഞു, സുബ്ഹാന, സ്തുതികീർത്തനം വാഴ്ത്തുന്നു, പരിശുദ്ധമാക്കുന്നു, റബ്ബിന, നമ്മുടെ റബ്ബിന്, ഇന്നാ കുന്നാ, നിശ്ചയമായും നാം ആയിരിക്കുന്നു, വാലിമീൻ, അക്രമികൾ.
1: ഖാലു സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ വാലിമീൻ,
0: അവർ പറഞ്ഞു, നമ്മുടെ രക്ഷിതാവിന് സ്തോത്ര കീർത്തനം അഥവാ അവൻ്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ വാഴ്ത്തുന്നു, നിശ്ചയമായും നാം അക്രമികളായി തീർന്നിരിക്കുന്നു. 28-29 വചനങ്ങളുടെ വിശദീകരണം. അവരുടെ കൂട്ടത്തിൽ കൂടുതൽ മിതത്വവും മര്യാദയും ഉള്ള ഒരാൾ താൻ നേരത്തെ ഉപദേശിച്ചിരുന്ന ഉപദേശം അവർ ചെവിക്കൊള്ളാതിരുന്നതുകൊണ്ട് നേരിട്ട ഭവിഷ്യത്താണ് ഇതെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ കൂറും നന്ദിയും കാണിക്കേണ്ടതാണ്, അവൻ്റെ മഹത്വം പ്രകീർത്തനം ചെയ്യേണ്ടതാണ്, അതിനു പകരം നിങ്ങൾ കൈക്കൊള്ളുവാൻ പോകുന്ന ഈ നിലപാട് നന്നല്ല എന്നൊക്കെ അദ്ദേഹം ഗുണദോഷിച്ചിരുന്നു. തങ്ങൾ ചെയ്തത് അക്രമം തന്നെയാണെന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യം വന്നു. വചനം 30. വാക്കർത്ഥം: ഫഅഖ്ബല, അങ്ങനെ മുന്നിട്ടു, നേരിട്ടു അഥവാ തിരിഞ്ഞു, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ചിലരുടെ നേരെ, യതലാവമൂൻ, അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്.
1: فأقبل بعضهم على بعض يتلاومون,
0: അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു. വചനം 31. വാക്കർത്ഥം: ഖാലു, അവർ പറഞ്ഞു, യാ വൈലന, നമ്മുടെ നാശമേ, കഷ്ടമേ. ഇന്ന കുന്ന, നിശ്ചയമായും നാം ആയിരിക്കുന്നു. ത്വാഗീൻ, അതിരു കവിഞ്ഞവർ അഥവാ ധിക്കാരികൾ.
1: قالوا يا ويلنا إنا كنا طاغين.
0: അവർ പറഞ്ഞു, നമ്മുടെ കഷ്ടമേ, നിശ്ചയമായും നാം അതിരു കവിഞ്ഞവരായിരിക്കുന്നു. വചനം 32. വാക്കർത്ഥം: അസ, ആയേക്കാം, റബ്ബുന, നമ്മുടെ റബ്ബ്, അൻ യുബ്ദിലന, നമുക്ക് പകരം തരിക, ഖൈറം മിൻഹ, അതിനേക്കാൾ നല്ലത്, ഉത്തമമായത്, ഇന്ന, നിശ്ചയമായും നാം, ഇല റബ്ബിന, നമ്മുടെ റബ്ബിങ്കലേക്ക്, റാഗിബൂൻ, ആഗ്രഹം സമർപ്പിക്കുന്നവരാണ് അഥവാ അപേക്ഷിക്കുന്നവരാണ്.

നമ്മുടെ റബ്ബ് നമുക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം നൽകിയേക്കാവുന്നതാണ്. നിശ്ചയമായും നാം നമ്മുടെ റബ്ബിങ്കലേക്ക് ആഗ്രഹം അഥവാ അപേക്ഷ സമർപ്പിക്കുന്നവരാകുന്നു. വചനം 33 വാക്കർത്ഥം: കദാലിക, അപ്രകാരമാണ്, അൽ അദാബു, ശിക്ഷ, വല അദാബുൽ ആഖിറത്തി, പരലോക ശിക്ഷയാകട്ടെ, അക്ബർ, ഏറ്റവും വലുത് അഥവാ വമ്പിച്ചത് തന്നെ. ലൗകാനു, അവരായിരുന്നുവെങ്കിൽ, യഅലമൂൻ, അവർ അറിയും.

0: അപ്രകാരമാണ് ശിക്ഷ. പരലോകശിക്ഷയാകട്ടെ കൂടുതൽ വമ്പിച്ചതു തന്നെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. 30 മുതൽ 33 വരെ വചനങ്ങളുടെ വിശദീകരണം. ഇഹത്തിൽ വച്ച് അവർക്ക് അനുഭവപ്പെട്ട ദൈവിക ശിക്ഷയാണിത്. ധിക്കാരികൾക്ക് ഇഹത്തിൽ വച്ച് ലഭിച്ചേക്കുന്ന ശിക്ഷ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ വമ്പിച്ചതായിരിക്കും പരലോകത്ത് വച്ച് ലഭിക്കുന്ന ശിക്ഷ. ജനങ്ങൾ
1: വാസ്തവം
0: മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. എന്നാൽ അവർ ഒരിക്കലും ദുശ്ചേതികൾക്ക് വശംവദരാകുമായിരുന്നില്ല എന്ന് സാരം. തോട്ടക്കാരുടെ സംഭവം വിവരിച്ച ശേഷം അവിശ്വാസികളുടെ ഒരു പിഴച്ച ധാരണയ്ക്ക് അള്ളാഹു അടുത്ത വചനങ്ങളിൽ മറുപടി പറയുന്നു. ഞങ്ങളാണല്ലോ തോട്ടങ്ങൾ മുതലായ ധനസമ്പത്തുകൾ ധാരാളമുള്ളവർ. മുസ്ലിങ്ങൾ ഞങ്ങളെക്കാൾ ഉത്തമന്മാരാണെങ്കിൽ അവർക്കല്ലേ കൂടുതൽ സുഖവും സമ്പത്തും ഉണ്ടായിരിക്കേണ്ടത്? മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെച്ചും ഇതുപോലെ ഇവരെക്കാൾ സുഖസൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുകയില്ല എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. ഇക്കാലത്ത് ചില ആളുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഐഹിക സുഖസൗകര്യങ്ങൾ തങ്ങളുടെ നന്മയുടെ ലക്ഷണമായി കരുതാറും സമർത്ഥിക്കാറും ഉണ്ട്. ഇവരും താഴെ വരുന്ന വചനങ്ങൾ മനസ്സിരുത്തേണ്ടതാണ്.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ ഖലം 19 മുതൽ 33 വരെ വചനങ്ങൾ.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിന്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر
0: الحمد لله.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകന്റെ ഭാഗത്തു നിന്ന് കേൾക്കുകയും ഒപ്പം പാരായണം ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്ന അൽ മുഅല്ലിം പ്രോഗ്രാമിൽ സൂറ അൽ ബഖറ 9 മുതൽ 15 വരെയുള്ള വചനങ്ങൾ നാം കേൾക്കുകയാണ്. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാ അല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബക്കറയിലെ 9 മുതൽ 15 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സഫാത്തിലെ 62-63 വചനങ്ങളിലെ ആദ്യ ഭാഗമാണ് നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്. മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 60-61 വചനങ്ങളാണ് 61-62 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 61-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി വളരെ ഗൗരവതരമായ കാര്യം എന്ന നിലക്ക് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുകയാണ്. മാത്രമല്ല, മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ ദുനിയാവിനെ ഏറെ സ്നേഹിക്കുകയും ആ ദുനിയാവിന് വേണ്ടി ആഹിറം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നമ്മളിൽ പോലും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരലോകത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യം, ബൽ ഖുലൂബുഹും ഫീ ഗംറതിൻ മിൻ ഹാദാ വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക് വലഹും അഅ്മാലും മിൻ ദൂനി ദാലികഹും ലഹാ ആമിലൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 63-ാമത്തെ വചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലഭിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെക്കുറിച്ചായിരുന്നു തൊട്ടുമുകളിൽ വിശദീകരിച്ചത്. അതിനുശേഷം ആ ബോധമില്ലാത്ത ആളുകളെക്കുറിച്ച്, അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ബൽ, പക്ഷേ, ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, അഥവാ പരലോകബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങൾ, ഫീ ഗംറത്തിൻ, ഒരുതരം അന്ധതയിലാകുന്നു, ഒരുതരം അശ്രദ്ധയിലാകുന്നു, മിൻ ഹാദാ, ഈ കാര്യങ്ങളെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ രക്ഷാശിക്ഷകളെക്കുറിച്ചും ആ കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ഒരുതരം അശ്രദ്ധയിലാകുന്നു. മാത്രമല്ല, വലഹും, അവർക്കുള്ളത് അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, ഈ പ്രവർത്തനങ്ങളല്ലാത്ത, അഥവാ സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ലാത്ത മറ്റു ചില പ്രവർത്തനങ്ങളാകുന്നു. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങളാണോ, അതല്ല പരലോകം ലക്ഷ്യം വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ, ഏതാണ് കൂടുതൽ എന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തുക. പലപ്പോഴും ദൈനംദിന ജീവിതത്തിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെന്ന നിലക്ക് കർമ്മരംഗത്ത് നമ്മളിൽ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വിലയിരുത്തിയാൽ വളരെ കൂടുതൽ ദുനിയാവിന് വേണ്ടിയുള്ള കർമ്മങ്ങളാണ്. ആഖിറത്തിന് ലക്ഷ്യം വെച്ചുള്ള കർമ്മങ്ങൾ താരതമ്യേന കുറവാണ്. അള്ളാഹുവിൻ്റെ വചനം നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, ഇതിനു പുറമെയുള്ള, ഇത് കൂടാതെയുള്ള പല കർമ്മങ്ങളുമാണ് അവർക്കുള്ളത്. ദാലിക ഹും ലഹാ ആമിലൂൻ, മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ, ആ കർമ്മങ്ങൾ, പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ലാത്ത കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ അവർ വ്യാപൃതരാകുന്നു. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും വിലയിരുത്തുക. അള്ളാഹു പരലോകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെ ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും പറയുമ്പോൾ നമ്മുടെ മനസ്സ് കൊതിക്കണം, ആഗ്രഹിക്കണം, എനിക്ക് ആ സ്വർഗം നഷ്ടമാകരുതെന്ന്. തുടർന്ന് 62-ാമത്തെ വചനം,
1: أذلك خير نزلا أم شجرة الزقوم. أذلك خير
0: أدانو ഉത്തമം, نزلا ആദിത്യ സൽക്കാരത്താൽ, അം അതല്ല, ഷജറത്ത് സക്കൂം, സക്കൂം വൃക്ഷമാണോ. ബഹു ഒരു ചോദ്യം എന്ന നിലക്ക് നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്തുകയാണ്. അള്ളാഹു ഈ കാര്യങ്ങൾ ചോദിച്ചറിയുകയല്ല. ഖുർആനിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വേറെയും പല സ്ഥലത്തും കാണാൻ സാധിക്കും.
1: അല്ലാഹു ഖൈറുൻ അമ്മാ തുശ്രികൂൻ,
0: ഒരു സ്ഥലത്ത് അള്ളാഹു പറയാൻ, അല്ലാഹുവാണോ ഉത്തമൻ, അതല്ല നിങ്ങൾ പങ്കുചേർക്കുന്ന അത്തരം ശക്തികളാണോ. യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുള്, ഒരിക്കലുമല്ല, അള്ളാഹുവാണ് ഉത്തമൻ, അള്ളാഹു മാത്രമാകുന്നു എന്നതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. എന്നതുപോലെ അദാലിക ഖൈറുൻ, അതാണോ ഉത്തമമായിട്ടുള്ളത്, നുസുല, ഈ പറയപ്പെട്ട സ്വർഗലോകമാണോ, സ്വർഗീയ അനുഗ്രഹങ്ങളാണോ ഉത്തമമായിട്ടുള്ളത്, നുസുല, ആദിത്യ സൽക്കാരമായിട്ട്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തെക്കുറിച്ച് വിരുന്ന് സൽക്കാരം എന്ന് പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും.
1: ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കാനത്ത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുല.
0: സൂറത്തുൽ കഹ്ഫിൽ നമുക്കൊക്കെ ഏറെ പരിചയമുള്ള വളരെ സുപരിചിതമായ വചനം, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ കാനത്ത് ലഹും, അവർക്കുണ്ടായിരിക്കും, ജന്നാത്തുൽ ഫിർദൗസി, അത്യുന്നതമായ സ്വർഗത്തോപ്പുകൾ, നുസുല, സൽക്കാരമായിട്ട്, ആദിത്യ സൽക്കാരമായിട്ട്. അതുപോലെ അള്ളാഹു ഈ സൂറത്തിൽ പറയുന്നു, അദാലിക ഖൈറുൻ നുസുല, അതാണോ ആദിത്യ സൽക്കാരത്തിൽ ഉത്തമമായിട്ടുള്ളത്, അം അതല്ലെങ്കിൽ ഷജറത്തു സഖൂം, സഖൂം വൃക്ഷമാണോ. വലമ്മ സക്കറല്ലാഹു തആല നഈമ അഹ്ലിൽ ജന്ന ഇൻതഖല ഇലാ ദിക്രി അദാബി അഹ്ലിന്നാർ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു നരകക്കാരെക്കുറിച്ചും നരകത്തിലെ ശിക്ഷയെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. വബദഅ ബിഹാദസ് സുആലിൽ സുആലിലിൽ മുഫാദല, അതാരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയാണ്. അദാലിക ഐ അന്നഈമുല്ലദീ സക്കർനാഹു വവസഫ്നാഹു, നാം വിശദീകരിച്ച, നാം വർണ്ണിച്ച ഈ സ്വർഗം അതാണോ നല്ലത്, ഖൈറുൻ നുസുലൻ അം ഷജറത്തു സഖൂം, സൽക്കാരമായിട്ട്, ആദിത്യ സൽക്കാരമായിട്ട് അതാണോ ഉത്തമം, അതല്ല സഖൂം വൃക്ഷമാണോ. അന്നുസുലു, നുസുൽ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഹുവമാ യുഅദ്ദു ലിദ്ദൈഫി വമാ യുഹയ്യിഉ ലിഇക്റാമിഹി, ഒരു വിരുന്നുകാരനെ സൽക്കരിക്കാൻ വേണ്ടി ഒരുക്കുന്ന ഒരുക്കത്തിനാണ് നുസുൽ എന്ന് പറയുക. ഒരു അതിഥിയെ ആദരിക്കുന്ന ആ ആദരവിനാണ് നുസുൽ എന്ന് പറയുക. ഫഹാദ മാ അഅദ്ദഹുല്ലാഹു നുസുലൻ ലിഅഹ്ലിൽ ജന്ന, അള്ളാഹു ഇവിടെ നുസുൽ എന്ന് വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കു വേണ്ടി, സ്വർഗാവകാശികൾക്കു വേണ്ടി അള്ള ഒരുക്കിവച്ച സ്വർഗത്തെക്കുറിച്ചാണ്. അം ഷജറത്തു സഖൂം, അതല്ല സഖൂം വൃക്ഷമാണോ, അല്ലത്തി ഹിയ, സഖൂം വൃക്ഷമെന്ന് പറഞ്ഞാൽ സൂറത്തു ദുഖാനിലെ 44-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ത്വആമുൽ അസീം, സഖൂം വൃക്ഷം എന്നത് മഹാപാപികളുടെ ഭക്ഷണമാകുന്നു. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂലു തആല അഹാദല്ലദീ ദകറഹു മിൻ നഈമിൽ ജന്ന വമാ ഫീഹാ മിൻ മആകിലിൻ വമശാരിബിൻ വമനാകിഹിൻ, നാം പറഞ്ഞ, അള്ളാഹു അല്ല നേരത്തെ വിശേഷിപ്പിച്ച സ്വർഗീയ സുഖങ്ങൾ, ഭക്ഷണത്തിൻ്റെ കാര്യമായിരുന്നാലും പാനീയത്തിൻ്റെ കാര്യമായിരുന്നാലും ഇണകളുടെ കാര്യമായിരുന്നാലും, വഗൈരി ദാലിക് മിനൽ മലാദി ഖൈറുൻ ദിയാഫ വഅതാ, ആദിത്യ സൽക്കാരത്താൽ ഇതാണോ നല്ലത്, അം ഷജറത്തു സഖൂം ഐ അല്ലതീ ഫി ജഹന്നം, അതല്ലെങ്കിൽ നരകാവകാശികൾക്ക് അള്ളാഹു നൽകുന്ന നരകത്തിലെ ഭക്ഷണമായ സഖൂമാണോ നല്ലത്. ഇത് സൂറത്തുൽ വാഖിയയിലെ 51-52 വചനങ്ങളിൽ കാണാൻ സാധിക്കും.
1: ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم
0: ثم إنكم പിന്നെ തീർച്ചയായും നിങ്ങൾ, أيها الضالون المكذبون, ഹേ വഴിപഴച്ച വ്യാജവാദികളെ,
1: ലആകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം,
0: നിങ്ങൾ സഖൂം വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു. ഈ വ്യാജവാദികളെക്കുറിച്ച് നിഷേധികളെ കുറിച്ച് അള്ളാഹു പറയുന്നു, അവർ ലആകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം, സഖൂം വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, സുമ്മിയത്ത് ഷജറത്തു സഖൂം, ഖാലൽ ഉലമാ ഇൻ ലിഅന്നഹും യതസഖമൂനഹ തസഖുമൻ ഐ യതജറഊനഹ തജറുൻ, വളരെ പ്രയാസപൂർവം താഴോട്ടിറക്കാൻ ശ്രമിക്കുന്ന ഭക്ഷണം, വളരെ പ്രയാസപൂർവം താഴോട്ടിറക്കാൻ സാധിക്കുന്ന, തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ കഴിയുന്ന ഭക്ഷണം, ആ അർത്ഥത്തിലാണ് ആ പദം പ്രയോഗിക്കുന്നത് എന്നാണ്. നരകാവകാശികളെക്കുറിച്ച് ഖുർആൻ വേറെയും ചില സ്ഥലങ്ങളിൽ പറയുന്നത് കാണാൻ സാധിക്കും. കാരണം ലി അന്നഹ കരീഹത്തുൻ, ഈ സഖൂം എന്നത് വളരെ അരോചകരമായിട്ടുള്ളതാകുന്നു. ലാക്കിൻ യഹ്മിലുഹും അലൈഹൽ ജൂ, എത്ര വൃത്തികെട്ടതാണെങ്കിലും അതെത്ര മോശമാണെങ്കിലും വിശപ്പിൻ്റെ കാഠിന്യം അത് ഭക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കും. വൽ ഇയാദു ബില്ലാ, അള്ളാഹു അത്തരം ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫയൻദുറൂന അന്നഹാദ, അവർ കാണുന്നു, അന്നഹാദ തുസ്മിനു ഔ തുഗ്നി മിനൽ ജൂ, അത് തങ്ങൾക്ക് വിശപ്പിന് പരിഹാരമാകും എന്ന് അവർ വിചാരിക്കുന്നു. വഹിയലാ തുസ്മിനു വല തുഗ്നി മിൻ ജൂ, യഥാർത്ഥത്തിൽ അത് വിശപ്പിന് പരിഹാരമാവുകയില്ല, പോഷണം നൽകുകയും ഇല്ല എന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല സഖൂം വൃക്ഷത്തെക്കുറിച്ച് കാണാം, ഷജറത്തുൻ ഖബീസത്തുൽ മൻദർ കരീഹത്തുർ റായിഹ മുർറത്തു ത്വഅം, ഈ വൃക്ഷമെന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ വളരെ വളരെ വിരൂപമായ ഒന്നാകുന്നു. അതിൻ്റെ മണമാകട്ടെ ഏറ്റവും വൃത്തികെട്ട മണമാകുന്നു, അതിൻ്റെ രുചിയാകട്ടെ ഏറ്റവും കൈപ്പുറ്റതാകുന്നു. ഇന്നലറ ഇലൈഹ ഇൻസാനുൻ ലം യസുറു ബിഹ, ഒരാൾ ആ മരത്തിലേക്ക് നോക്കിയാൽ അയാൾക്ക് ഒട്ടും അത് ഇഷ്ടമാവുകയില്ല. വഇൻ തദൂഖുഹ ഫഹിയ മുറ, ആ ഭക്ഷണമൊന്ന് രുചിച്ചു നോക്കിയാൽ ഏറ്റവും കയ്പുള്ളതാകുന്നു. വഇൻ ഷമ്മഹ ഫഹിയ കരീഹ, അതൊന്ന് വാസനിച്ചാലോ ഏറ്റവും വൃത്തികെട്ട മണമായിരിക്കും, ദുർഗന്ധമായിരിക്കും അതിൻ്റേത്. ഈ തരത്തിലാണ് സഖൂമിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. ഫഹിയ ഇദാ ബഷഅത് അൽ മദാഖ് കരീഹത്തുർ റായിഹ മഷൂഹത്തുൽ മൻദർ, അതിൻ്റെ അത് കാഴ്ചയിലും രുചിയിലും അതേപോലെ തന്നെ അതിൻ്റെ മണത്തിലും എല്ലാം വളരെ മോശമായതാകുന്നു. വമഅദാലിക ഇദാ വസലത്ത് ഇലാ ബുതൂനിഹിം, ഈ ഭക്ഷണം ആർത്തിയോടുകൂടി അവർ കഴിക്കാൻ ശ്രമിക്കും, അങ്ങനെ അത് വയറിലേക്കെത്തിയാൽ ഫഇന്നഹ ലാ തുഫീദുഹും ഷൈആ, ഒരു ഉപകാരവും ഒരു പ്രയോജനവും അതുകൊണ്ട് അവർക്ക് ലഭിക്കുകയില്ല. ഫഹിയ ലാ തുസ്മിനു വലാ തുഗ്നി മിൻ ജൂ, ഖുർആൻ സൂറത്തുൽ അഅലയിൽ പറഞ്ഞതുപോലെ ആ ഭക്ഷണത്തെ പോലെ മറ്റൊരു ഭക്ഷണമാണ് ദ്വരീ എന്നത്. ആ ദ്വരീ കഴിക്കുമ്പോൾ അവർക്ക് പോഷണം നൽകുകയോ വിശപ്പ് അകറ്റുകയോ ചെയ്യാത്ത ഒന്നാകുന്നു അത്. വമഅദാലിക ഫഇന്നഹ തസീദു, അതോടൊപ്പം തന്നെ അത് വർദ്ധിപ്പിക്കും. തസീദുഹും അത്തഹാബ് വഅത്ഷ്, അതേപോലെ തന്നെ വിശപ്പും ദാഹവും അതുമൂലം വർദ്ധിക്കുക മാത്രമാകുന്നു ചെയ്യുക. ആ തരത്തിലാണ് അള്ളാഹു സഖൂമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഈ സഖൂം നൽകപ്പെടുന്നത് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് താന്തോന്നികളായിക്കൊണ്ട് അള്ളാഹുവിൽ അവിശ്വസിച്ചുകൊണ്ട് ജീവിച്ച എല്ലാ തരത്തിലുള്ള ദുർമാർഗികൾക്കുമാണ് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നത്. തുടർന്ന് 63-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നാ ജഅൽനാഹ ഫിത്നതൽ ലിൽളാലിമീൻ, ഇന്നാ ജഅൽനാഹ, നാം അതിനെ ഒരുക്കി വച്ചിരിക്കുന്നു, നാം അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു, നാം അതിനെ ആക്കിയിരിക്കുന്നു. ഫിത്നതൻ, ഒരു പരീക്ഷണമായിട്ട്, ഒരു വിപത്തായിട്ട്. ലില്ലാലിമീൻ, അക്രമികൾക്ക്. ഐ ജഅൽന ഷജറത സഖൂം ഫിത്നതൻ വൽ ഫിത്നതു തുത്ലഖു വയുറാദു ബിഹാ അൽ ഇഖ്തിബാറു വൽ ഇബ്തിലാ, ഈ ഫിത്തനയായിട്ടാണ് നാം അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ ആ പദം പ്രയോഗിക്കാറുണ്ട്. ഒന്ന് പരീക്ഷണം എന്നർത്ഥത്തിൽ, മറ്റൊന്ന് ശിക്ഷ എന്നർത്ഥത്തിൽ. വിശുദ്ധ ഖുർആനിൽ ആ രണ്ടർത്ഥത്തിലും ആ പദം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. സൂറത്തുൽ അംബിയയിൽ കാണാം, വനബ്ലൂകും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം ഖൈറുകൊണ്ടും ഷെറുകൊണ്ടും പരീക്ഷിക്കും. അപ്പോൾ ആ വചനത്തിൽ അള്ളാഹു അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. സൂറത്തു ദാരിയാത്തിൽ കാണാം, യൗമഹും അലന്നാരി യുഫ്തനൂൻ, അവർ നരകാവകാശികൾ നരകത്തിൽ അവർ ശിക്ഷിക്കപ്പെടും. അവരോട് പറയും, ദൂഖു, നിങ്ങൾ അനുഭവിക്കുക, ഫിത്നതകും, നിങ്ങളുടെ ശിക്ഷ, ഹാദല്ലദി കുന്തും ബിഹി തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതിപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്ന ആ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക എന്ന് പറയും. അള്ളാഹു സുബ്ഹാന വ തആല ആ അർത്ഥത്തിൽ അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ ഫിത്ന എന്നത് ദുനിയാവിൽ ഒരു പരീക്ഷണവും പരലോകത്ത് അവർക്ക് നൽകുന്ന അദാബുമാണെന്ന്. ഏതായിരുന്നാലും സഹോദരന്മാരെ, സഹോദരികളെ, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് നരകാവകാശികളിൽ ഒരു കാരണവശാലും പെട്ടുപോകാതിരിക്കാൻ ജാഗ്രതാബോധത്തോടുകൂടി വിശ്വാസരംഗത്തും കർമ്മരംഗത്തും വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അനിവാര്യഫലമായി കർമ്മരംഗത്ത് സജീവമാവുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ തൊട്ടുമുകളിൽ പറഞ്ഞ സുഖാനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗം നേടിയെടുക്കാൻ നമ്മെ സഹായിക്കും. നേരെ മറിച്ച് ദുനിയാവിനു വേണ്ടി ആഖിറത്തിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്കാണ് ഈ പറയപ്പെട്ട സക്കൂമിനെ പോലെയുള്ള അതിഭയാനകമായ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണവും അതുപോലെയുള്ള പാനീയവും നൽകപ്പെടുക എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു സഫാത്തിലെ 62-63 വചനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്. മുഹമ്മദ് കുട്ടി, സലഫി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം. ഓരോ ദിവസവും ഓരോ പേജ് പാരായണം നിർവഹിക്കാനും മനഃപാഠമാക്കാനും ലഭിക്കുന്ന അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 516 പേജിലെ പാരായണം നമ്മൾ ശ്രദ്ധിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം കേട്ടത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 516 പേജിൻ്റെ മുഴുവനായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഖാമിദി.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയിൽ ഇനി കേൾക്കുന്നു അത്തഹ്സീൻ, സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 91, 92 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം വരാവുന്ന അബദ്ധങ്ങളും. വഇദാ ഖീല ലഹും, വഇദാ ദാലിൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വൈസ എന്ന രൂപത്തിൽ ഓതരുത്. വഇദാ ഖീല ലഹും, ഖീല ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം, അത് കഴിഞ്ഞ് ചെറുനാക്ക്, ഖൈ ഖാ ഖീ ഖു അഖ്. വഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാ, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ അത് നീട്ടാവുന്ന മദ്ദാണ്. ബിമാ അൻസല, ഇനി അൻസല സാക്കിന നൂന് ശേഷം സ, ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻസലല്ലാ. ഖാലു നുഅ്മിനു, നുഅ്മിനു എന്നല്ല, നുഅ്മിനു നുഅ്മിനു ബിമാ ഉൻസില. ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് മുൻഫസിൽ. ഉൻസില ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അലൈന, അയിൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അലൈന അലൈന. വയക്ഫുറൂന, കാഫിന് സുക്കൂൻ, അത് ശബ്ദത്തിൽ കൊണ്ടുവരണം. കാ കീ കു അക്. വയക്, വയക്ഫുറൂന ബിമാ വറാഅഹ്. മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മുത്തസിൽ വാജിബാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. വറാഅഹ് വഖഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കും, ഹാന് സുക്കൂൻ ഉള്ള ആ ഒരു രൂപം, ആ ഒരു ശബ്ദം കേൾക്കണം. വറാഅഹ് വറാഅഹ്. വഹുവൽ ഹഖു, വഹുവൽ ഹഖു ഖാഫ്. അതേപോലെ ഹാഉം ഖാഫ് എല്ലാം മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫും ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. ഹഖ് വഹുവൽ ഹഖു മുസദ്ദിഖൻ. മുസ എന്ന് സ്വാദ്, സീനിനെ കൊണ്ട് സ്വാദ് പറയരുത്, സ്വാദാണ്. മുസദ്ദിഖൻ മുസദ്ദിഖൻ ലിമ, മുസദ്ദിഖൻ തൻവീനു ശേഷം ലാം, ഇത് ഗാം ബിലാ ഗുന, തൻവീനിനെ ലാമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കണം. മുസദ്ദിഖൻ ലിമ മഅഹും. ഖുൽ ഫലിമ തഖ്തുലൂന, ഖുൽ ഖുൽ ഫലിമ തഖ്തുലൂന. ഖാഫിനെ ഖൽഖല ചെയ്യണം, അഥവാ ശരിക്കും കേൾക്കണം. തഖ്തുലൂന അൻബിയാ, സാക്കിന നൂന് ശേഷം ബാ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അൻബി അൻബി. ശേഷം ഇവിടെ മദ് മുത്തസിലാണ്, അൻബിയാ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ. അൻബിയാ അല്ലാഹി മിൻ ഖബ്ലു, സാക്കിന നൂന് ശേഷം ഖാഫ്, ഇഖ്ഫാം ബിഗുന്ന, അതോടൊപ്പം ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ൽ മിൻ ഖബ്ലു ഖബ്ലു, ബാഇനെ ഖൽഖല ചെയ്യണം. ഇൻ കുന്തും, ഈ രണ്ട് മണിക്കലും ഇഖ്ഫാം ബിഗുന്നയാണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരങ്ങൾ, അതുകൊണ്ടാണ് അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇൻ കുന്തും മുഅ്മിനീൻ, ഇവിടെ മുഅ്മിനീൻ സാക്കിന മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാമു തമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കുന്തും മുഅ്മിനീൻ. അടുത്ത ആയത്തിൽ വലഖദ് വലഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. ജാഅകും മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ജാഅകും മൂസ, മീമുസാക്കിനക്ക് ശേഷം മീമ്, ഇദ്ഗാമു തമാസിലൈൻ, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മൂസ ബിൽ ബയ്യിനാതി സുമ്മ തഖദ്തും, സുമ്മ സുമ്മ അല്ല, സീനല്ല, സുമ്മ നമ്മുടെ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് സുമ്മ. മീമിന് ശബ്ദുണ്ട്, മണിക്കണം സുമ്മ.
നൂനിന് ശേഷം മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ് നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം ബഅദിഹി വഅൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന സാക്കിന നൂനിന് ശേഷം ത എന്ന അക്ഷരം അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ ളാലിമൂൻ വഅൻതും ളാലിമൂൻ അല്ല, ളാലിമൂൻ എന്നാണ് അധികം ആളുകളും പറയുക, അങ്ങനെയല്ല. ളാലിമൂൻ ളാദ് ഇസ്തിഅലാ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തഹ്സീൻ ഖുർആൻ പഠന പദ്ധതി, സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. തഹ്സീനിൽ ഹാഫിൽ അബ്ദുഷുക്കൂർ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനൊരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

أبلغه مأمنه ذلك بأنهم قوم لا يعلمون.

ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجهم

باطل لا يأكلون أموال الناس بالباطل ويصدون عن سبيل الله

ثقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة

ومنهم الذين يؤذون النبي ويقولون هو أذن قل أذن خير

طيبة ومساكن طيبة في جنات عدن ورضوان من الله أكبر.

ولا تصل على أحد منهم مات أبدا ولا تقم على قبره

0: رضوا بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون.
1: ما شاء الله بارك الله فيكم. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഹാഫിദ് ജഅഫർ സലഫി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാഅള്ളാ ഇന്ന് മനഃപ്പാഠമാക്കാം. ആദ്യം ആ വചനം മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

അതുവരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അവസാനത്തിൽ നൂനന് ശബ്ദുണ്ട്, അവിടെ ഉന്നത്ത് ചെയ്തുകൊണ്ടാണ് നിർത്തേണ്ടത്. പ്രത്യേകം ആ വഖഫ് ചെയ്യുന്ന ഭാഗമൊന്ന് ശ്രദ്ധിക്കണം. അവിടെ മണിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അവസാനത്തിൽ.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അള്ളാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമുക്ക് മുൻപിൽ വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. ഷെയ്ഖ് അബ്ദുല്ലാസീസ് അസ്ഹറാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن